ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:15. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 9, കൊല്ലവർഷം 1201 മിഥുനം 16, 2026 ജൂൺ 30 ചൊവ്വാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി കേശവൻ നമ്പൂതിരി.
1: വരവു ചെലവറിയാതെ മാടമ്പി തുള്ളിയാൽ ഇരവ് പകലറിയാതെ ഏകാശി നോറ്റിടും. ഇന്നത്തെ കാലത്ത് ഈ വരികൾക്ക് അത്യധികം പ്രാധാന്യമുണ്ട്. നമുക്ക് എത്ര വരുമാനമുണ്ടോ അതനുസരിച്ച് വേണം ജീവിക്കാൻ. വരവിൽ കൂടുതൽ ചെലവ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആർഭാട ജീവിതം നയിക്കുക, നാടോടുമ്പോൾ നടുവേ ഓടേണ്ടേ എന്ന് പറയുക, കടം വാങ്ങി ജീവിക്കുക, ഇതൊക്കെയായാൽ എന്താണ് ഫലമുണ്ടാവുക? ഇരവ് പകലറിയാതെ ഏകാശി നോറ്റിടും. ഏകാദശി നോക്കേണ്ടി വരും. ഏകാദശി നോക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപവാസം അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എന്നർത്ഥം. വരവിനനുസരിച്ച് ചെലവ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പരിണതഫലം വളരെ കഷ്ടമാണ്, ദുഃഖകരമാണ്, ഇല്ലാതാക്കേണ്ടതാണ്. വരവിനനുസരിച്ച് മാത്രമേ ചെലവ് ചെയ്യാവൂ. ഇത് മറ്റൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട്. സമ്പത്തുകാലത്ത് തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം. സാമ്പത്തികമായി കഴിവുള്ള സമയത്ത് നന്നായി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ, കൃഷി ചെയ്താൽ, ഒരു വിഷമഘട്ടം വന്നാൽ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന കാലത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടായാൽ, നമുക്ക് ഒരാപത്ത് വരുമ്പോൾ അവർ നമ്മളെ തിരിച്ച് സഹായിക്കും. സമ്പത്ത് കാലത്ത് ദുർവ്യയം ചെയ്യാതെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ വിനാശകാലത്ത്, കഷ്ടകാലത്ത് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള കാലത്ത് വിഷമിക്കേണ്ടി വരില്ല എന്നർത്ഥം. ധനം വല്ലാതെ ദുർവ്യയം ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണം, എത്ര ആഡംബരത്തോടെ ജീവിച്ചാലും മതിയാവുകയില്ല. അതിന് സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? നേരായ വഴിയിൽ പറ്റിയില്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന്, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ കച്ചവടത്തിലേർപ്പെടുന്നവർ, കള്ളക്കടത്ത് നടത്തുന്നവർ തുടങ്ങിയവർ ഇത്തരം മനോഭാവം വെച്ചു പുലർത്തുന്നവരാണെന്ന് നമുക്കറിയാം. ഇത് വലിയ ലാഭമുണ്ടാക്കുന്ന വ്യാപാരമായിരിക്കാം, പക്ഷേ പിടിക്കപ്പെടുമ്പോൾ വലിയ ശിക്ഷയാണ് ലഭിക്കുക. ഭരണാധികാരികൾ ആസൂത്രണമില്ലാതെ ധനം ദുർവ്യയം ചെയ്താൽ അവരെ മാത്രമല്ല, അതൊരു ജനതയെയാണ് ബാധിക്കുക. ആഡംബര ജീവിതത്തോടുള്ള അമിതമായ താൽപ്പര്യം ഒഴിവാക്കി അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് നേരായ മാർഗത്തിൽ ജീവിക്കാൻ ശീലിക്കണം. എന്തിനും ഏതിനും ഇഷ്ടം പോലെ പണം കടമായി ലഭിക്കുമ്പോൾ തൻ്റെ പരിധിക്കപ്പുറം അത് സ്വീകരിച്ചാൽ പിന്നീട് തിരിച്ചടയ്ക്കാനാവാതെ ജീവിതം വലിയ പ്രതിസന്ധിയിലായിത്തീരും എന്നതിൽ തർക്കമില്ല.
0: സി കേശവൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്. 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. നിയമവാഴ്ച ക്ഷേമ പദ്ധതിയോ സാമ്പത്തിക നയമോ അല്ലെന്നും മറിച്ച് ഗവൺമെന്റിന്റെ ഏകപക്ഷീയ താൽപര്യങ്ങൾക്ക് വ്യക്തി ഇരയാകാതിരിക്കാൻ അധികാര വിനിയോഗത്തെ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്

സൂര്യകാന്ത്. സ്റ്റോക്ക്ഹോമിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ അസിസ്റ്റൻസ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുകളിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും.

ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. sa.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. കോഴിക്കോട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. രോഗബാധിതന്റെ കുടുംബാംഗമായ ഒരാളും 3 പേർ ആരോഗ്യപ്രവർത്തകരുമാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ജപ്പാനെ തകർത്ത് നോക്കൌട്ടിൽ കടന്നു. യുഎസിൽ 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, 6:15 പ്രഭാത വന്ദനം, 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം, 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, 6:45 പ്രാദേശിക വാർത്തകൾ. പാരിസൻസ് ചായ ഹാപ്പി ജേർണി, തുടർന്ന് പാരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ആൻഡ് ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം. 7:05 ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, ഒരു തെരുവിന്റെ കഥ. 7:15 കേരസമൃദ്ധി വെളിച്ചെണ്ണ ആൻഡ് വെനീഷ്യ ബാത്വേർ അപൂർവ ഗാനം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി ആൻഡ് ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് ആൻഡ് നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ആൻഡ് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര ഇളയനില. 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 ചലച്ചിത്രഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:15 ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആരോഗ്യജാലകം. 9:30 കയ്യൊപ്പ്, ശ്രീമതി ലില്ലി പ്രഭാകരൻ പങ്കെടുക്കുന്നു. 10:02 ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:00 യുവ ചോയ്സ്. 12:00 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി അല്പസമയത്തിനകം 6:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: നിങ്ങൾ കേട്ടത് മഹാകവി കുട്ടമ്മത്ത് രചിച്ച കവിത രണ്ട് ഉറുമ്പുകൾ. ആലപിച്ചത് പ്രേമജ ഹരീന്ദ്രൻ.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം കുമാരസംഭവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV, സംഗീതം ജി ദേവരാജ്.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.

0: പൂജാ പുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഡോക്ടർ ശ്രീകാന്ത് ഐക്യ സ്മൃതി മധുരത്തിൽ ഇപ്പോൾ കേട്ടത്.
1: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
3: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
2: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
3: മിസ്സാക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇനി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ ഏതൊക്കെയെന്നറിയാം. ചേളന്നൂർ കൃഷിഭവനിൽ ഞാറ്റുവേലച്ചന്ത ഉദ്ഘാടനം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സ്വപ്ന രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ഞാറ്റുവേലമേളയും നടീൽ വസ്തുക്കളുടെ വിൽപ്പനയും രാവിലെ 10 മണി മുതൽ. റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റേറിയത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും പ്രത്യേക എക്സിബിഷൻ. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജി മ്യൂസിയം ഡയറക്ടർ കെ സജു ഭാസ്കർ രാവിലെ 11:30 ഉദ്ഘാടനം ചെയ്യും. വലിയങ്ങാടി ഹൽവ ബസാർ ജംഗ്ഷനിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയങ്ങാടി യൂണിറ്റ് ഫുട്ബോൾ ഷൂട്ടൗട്ട് മത്സരമുണ്ട്. വൈകിട്ട് 3:30 മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ വി റിയാസ് പങ്കെടുക്കും. കോഴിക്കോട് ഇന്ന് നടക്കുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
11: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
12: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
13: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
14: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
15: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
16: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
17: അല്പസമയത്തിനകം 6:45 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗങ്ങളാണ് ഗവൺമെന്റ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെന്റ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൗജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെന്റ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4ഉം മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതന്റെ കുടുംബാംഗവും മറ്റ് 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11ഉം നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59ഉം ആയി. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ്

0: ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെൻറ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിൻ്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ 2 രണ്ട് ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29 കൈഷുയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 56 കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90 കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീലസമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 താഴെ ആകെ 1,980,000 കുട്ടികളിൽ 1,883,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2 കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെൻറ് 30,00,000 അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നുണ്ട്. 103.6 റിയൽ എഫ്എമ്മിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് ശുഭയാത്ര നേരുന്നു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
1: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
0: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 372 പോയിന്റ് കുറഞ്ഞ് 76,728, നിഫ്റ്റി 109 പോയിന്റ് കുറഞ്ഞ് 23,946 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ സ്വർണവില, ഇന്നലത്തെ സ്വർണവില പരിശോധിച്ചാൽ ഗ്രാമിന് 185 കുറഞ്ഞ് 13,010, പവന് 1,480 കുറഞ്ഞ് 104,080.
5: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
7: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
8: 24 കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
7: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
9: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: അടുത്ത 2 മണിക്കൂർ

ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പുരുഷൻ ഗർഭം ധരിക്കുന്നുവെന്ന വാദത്തോടെ വ്യത്യസ്ത കഥയുമായി പ്രശസ്ത ഛായാഗ്രാഹകൻ അനിൽ ഗോപിനാഥ് ആദ്യമായി സംവിധാനം നിർവഹിച്ച് 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗർഭശ്രീമാൻ. ഈ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇന്ന് June 30 നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ജന്മദിനം. ഗർഭശ്രീമാൻ എന്ന ചിത്രത്തിൽ നിന്ന് മനോഹരമായ ഒരു താരാട്ടാണ് ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് മൃദുല വാര്യർ.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഫസ്റ്റ് സ്റ്റെപ്പ്, ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961203365.
5: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
0: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
5: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പറമ്പ് ആൻഡ് പാവങ്ങാട്.
4: ഒരു തെരുവിന്റെ കഥ.
6: മാറുന്ന കോഴിക്കോടിന്റെ ഉമ്മറത്ത് മാറാത്ത ഒരാൾ. മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം.
7: ചെടരി കല്യാണം കഴിച്ചിട്ട് ചെടരി പിന്നെ വരില്ല. നല്ല അറിവുകളാണെന്നുണ്ടെങ്കിലും അവർ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞാൽ, ഈ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് കുട്ടികളെ ഭയങ്കര സ്നേഹമാണ്. അവർ പറയും, നീ നിൻ്റെ മോനെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ പറയും, നിങ്ങൾ അവിടെ കോഴിക്കോട് ഒരു മോനില്ലേ, കൊണ്ടുവന്നോളീന്ന് പറയും. അങ്ങനെ ഇവർ കൊണ്ടുപോയിട്ട് തന്നെ ഫാമിലി മുഴുവൻ അവിടെ ആവും. കുറേ ആൾക്കാർ അതോടുകൂടിയിട്ട് കോഴിക്കോട് തന്നെ നശിച്ചുപോയ ആൾക്കാരുണ്ട്. കാരണം കല്യാണം കഴിക്കുക, ഒരു കുട്ടിയാവും, പിന്നെ അയാൾ വരില്ല. അവിടെ ഭയങ്കര ദാരിദ്ര്യമുള്ള സമയമായിരുന്നു. അവിടെ ഇവിടുന്നാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയത്. അവിടത്തേനെ സംബന്ധിച്ചിട്ട് നല്ല വെള്ളം വരെ കുടിക്കാനുണ്ടാവില്ല, ഉപ്പുവെള്ളമാണ്. പിന്നീടാണ് പുരോഗമിച്ചതിൻ്റെ ശേഷമാണ് അവർ ആധുനിക ഇത് വെച്ചിട്ട് വെള്ളമെല്ലാം ശുദ്ധീകരിച്ചെടുത്തിട്ട് ഇതാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടുത്തെ വെള്ളം ഉപ്പുവെള്ളമാണ്. ഷിപ്പ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഉരു എന്ന സാധനമാണ് മുമ്പ് വരുന്നത്. അത് കാറ്റിൽ പായ കെട്ടിയിട്ട് വരുന്നതാണ്. പിന്നീടാണ് മെഷീനെല്ലാം വെച്ചിട്ട് വരുന്നത്. പക്ഷേ അതിൽ 10-16 പണിക്കാരുണ്ടാവും, ഒരു 25 ആളുണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും. അവർ വന്ന് ഒരു 20 ദിവസം 25 ദിവസം നിൽക്കും. ഇവിടെ മരങ്ങളും ബാക്കിയുള്ള

സാധനം കൊണ്ടുപോരാണ്. അന്ന് ഈ പർച്ചേസിങ്ങിൻ്റെ ബോംബെയിലൊക്കെ ഡയറക്റ്റ് പ്ലെയിനൊന്നുമില്ല. അന്ന് ആൾക്കാർ ട്രെയിനിന് പോയിട്ട് കൊണ്ടുവരും, കൂടെ കുറേ കൊണ്ടുവരും. പിന്നീടാണ് ലോറി സർവീസിൻ്റെ വന്നിട്ട് ഇവർ കൊണ്ടുവരാൻ തുടങ്ങിയത്. അന്ന് നമ്മളെ ഒരാളെയും മെട്രോ മദ്രാസാണ് കൂടുതൽ പോവുക. മദ്രാസിന് സാധനം കൊണ്ടുപോകും. അവിടെ ഈ മില്ലില്ല, ഏജൻറ്റുമാരുണ്ടാവും. മില്ല് കംപ്ലീറ്റ് അഹമ്മദാബാദും പിന്നെ ബോംബെ ആണ്. ഫാമിലി ആയിട്ട് നന്നുണ്ടെങ്കിൽ ചിലർ മൂന്നാല് പുരുഷന്മാരുണ്ടാവും, ചിലർ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടാവും. ഇവിടെ പിന്നെ കൂടുതലും വരുന്നത് കോഴിക്കോട്, ഇപ്പോൾ വരുന്നത് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരാണ്. അത് മിംസിലോ അല്ലെങ്കിൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ വന്നിട്ട് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവർ വെറുതെ വന്ന് ടൗണിലേക്ക് ഇറങ്ങും. ഇപ്പോൾ അവർ കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. കൊണ്ടുവന്ന് വെറും ഈ നൈറ്റ്രസ് ഉണ്ടല്ലോ നമ്മളെ മാക്സി, ആ നൈറ്റ്രസിൻ്റെ തുണി കുറേ എടുക്കും. അവർക്ക് ആവശ്യമുണ്ട്, അവിടെ വളരെ കുറഞ്ഞിട്ട് കിട്ടും സാധനങ്ങൾ. ഇപ്പോൾ അവർ വരുന്നില്ല. ഇവിടെ ഇന്ത്യ എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ഒരു പല അമേരിക്കയിലേക്കും മറ്റേ മറിച്ചെല്ലാം അങ്ങനെ പോവാണ്. താല്പര്യങ്ങൾ മാറി ഇവിടെ വന്നതൊന്നുമില്ല. പിന്നെ അമേരിക്കയിൽ ഒരു സുഖം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണല്ലോ. മുമ്പ് മരുഭൂമിയാണ്, വെള്ളമില്ല. ഈ മുമ്പെല്ലാം ഞാൻ ഫാദറുള്ള സമയത്ത് പറയുന്ന കേൾക്കാം, ഈ കുവൈത്ത് എല്ലാം വെള്ളത്തിന് വേണ്ടിയിട്ട് ബസറ എന്ന സ്ഥലത്ത് നിന്ന് ഏതോ ഒരു ദ്വീപ് മാതിരിയുള്ള അവിടുത്തെ വെള്ളം നല്ല ശുദ്ധി വെള്ളമാണെന്നാണ് പറയുന്നത്. അവിടുന്ന് ഷിപ്പിലും ഇതുമായിട്ട് കുടിക്കുന്ന വെള്ളം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണ്. ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ബാക്കിയെല്ലാം ഉപ്പുവെള്ളമായിരുന്നു. പിന്നെ സാധനങ്ങൾക്ക് അന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്, മരുഭൂമിയാണ്, ഒന്നുമില്ല. അവിടെ മെയിന് ഈറ്റപ്പഴം അതേ ഉള്ളൂ, ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ മലബാർന്ന് കൊണ്ടുവന്നാണ്. ആ കാലം മുതൽ എനിക്ക് ഏകദേശം അവരായിട്ട് ബന്ധമുണ്ട്. അത് ഇപ്പോഴും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ആരാണെന്നുണ്ടെങ്കിലും സൈവ അറബി വരുന്നുണ്ട് എന്ന് പറയും. അന്ന് പിന്നെ പർച്ചേസ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലോ ബോംബെയിൽ ഏതെങ്കിലും മദ്രാസ് പോവുള്ളൂ. അവിടെ പോയിട്ട് ഏജൻറ്റ് മുഖാന്തരം സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇപ്പോൾ അതല്ല, ഡയറക്റ്റ് എവിടെ വേണമെങ്കിലും പാർട്ട്നേഴ്സിന് പോകാൻ കഴിയും. സാധനം പർച്ചേസ് ചെയ്തിട്ട് മില്ല് ഡയറക്റ്റ് അല്ല, അതിൻ്റെ ഏജൻസി ഉണ്ടാവും, അവർ അയച്ചു കൊടുത്തോളും. പണ്ട് അതല്ല, ഈ ഏജൻ്റാണെന്നുണ്ടെങ്കിലും അവരയക്കും, കറക്ഷന് വേറെ ആൾ വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കറക്ഷന് ആൾ വരും. പിന്നെ എപ്പോഴെന്താ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്റ്റ് പർച്ചേസിങ് ആകുമ്പോൾ കുറേയിടം ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. മുമ്പ് അതല്ല. പിന്നെ അന്ന് ഈ വെറൈറ്റി സാധനങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ പാൻ്റ് തന്നെ കുറവാണ്. എല്ലാവരും മുണ്ടാണ്. ആദ്യം മുസ്ലിംസിൻ്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ അവർ ഉടുക്കുന്ന മുണ്ട് അത് പട്ടിൻ്റെ ആയിരിക്കും, അത് മാതാവ് എന്നാണ് പേര് പറയുന്നത്. അതേമാതിരി അവരുടെ അതിൻ്റെ കുപ്പായം ഒരു കസവേൻ്റെ ഉള്ളത് അതും പട്ടിൻ്റെ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഇടുന്ന തട്ടം, അന്ന് സാരിയൊന്നും ഇല്ല. പിന്നെ ബാക്കിയുള്ള മുസ്ലിം സ്ത്രീകൾ മുഴുവൻ ഈ കാച്ചിമുണ്ട്, തട്ടം, വൈറ്റ് കുപ്പായം, ഇങ്ങനെയെല്ലാം. അന്ന് ഈ ഹാൻഡ്ലൂം ധോത്തീസ് ഒന്നുമില്ല, നിൽ ഡബിൾ ധോത്തിയത്, അത് കോട്ടൻ്റേത്. അത് കുറേ കമ്പനീൻ്റെ പേരെല്ലാം ഉണ്ടാവും, കട്ടാവും, സെഞ്ചുറി. ഇന്നൊന്നും കട്ടാവെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ അരവിന്ദ് ഉണ്ട്, അരവിന്ദിൻ്റെ മില്ല് ഇപ്പോഴും ഉണ്ട്, ഷേട്ടിങ് ഉണ്ട്. പിന്നെ റൈമണ്ട്സ് ഒന്നും അന്നില്ല. പിന്നെ അന്നത്തെ കല്യാണങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഇന്നത്തെ മാതിരി ബഫേ ഒന്നുമില്ല, ഈ റൗണ്ട് ഒരു ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മാതിരിയുള്ള സാധനം, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കല, നടുവിൽ ചോറ് വെച്ചിട്ട് എല്ലാവരും അതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കല, പ്ലേറ്റൊന്നും വെക്കില്ല. ആ സൂപ്ര സൂപ്ര ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരും എടുത്ത് കഴിക്കല. അന്ന് നമ്മൾ ഒറ്റക്കൊറ്റക്ക് കഴിക്കുന്ന അതില്ലല്ലോ. അന്ന് മെട്രോയിൽ ഒരു 9 ആൾ 10 ആളുണ്ടായിരുന്നു. ഷോപ്പ് വിപുലീകരിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ അത് ഫുൾ ബിൽഡിംഗ് പൊളിച്ചെടുത്തിട്ട്, അതായത് ജലീലിൻ്റെ സലീമിൻ്റെ ഫാദർ ഉള്ള സമയത്ത് തന്നെ ഈ 4 റൂംസായിരുന്നു. ആ 4 റൂമും അങ്ങേര് ജമ്മം വാങ്ങിയിട്ട് ഫുള്ള് ബിൽഡിംഗ് പൊളിച്ചിട്ട് ഒന്നായിട്ട് ഒരു ബിൽഡിംഗ് ആക്കിയതാണ്. അതൊരു 20-22 വർഷമായി. അന്ന് പൊതുവേ അങ്ങനെയാണ്, എല്ലാ ഷോപ്പും അങ്ങനെ തന്നെ ഒരു സിംഗിൾ റൂമിൻ്റെ മാതിരിയാണ്. അന്ന് കുറച്ച് 2 റൂമുള്ള ഷോപ്പ് എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂർ ഷോപ്പാണ്, പിന്നെ വിട്ടൽ റാവു എന്ന് പറയുന്നത് ഇപ്പോഴില്ല. ഇപ്പം SM3നെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ കുറേ ഷോപ്പുകൾ ഇങ്ങനെ വാടക എടുത്തിട്ട് അവർ ഈ പിടിച്ചു വെച്ചിട്ട് ആളെ കയറ്റുന്ന ഒരിത്. പക്ഷേ ഇതുവരെ മെട്രോയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് അന്ന് ബിസിനസ് കുറവാണ്, എല്ലാം വെല്യങ്ങാടി പോവതാണ്. പക്ഷെ എന്നാലും ജലീലിൻ്റെ ഫാദറെല്ലാം ഉള്ള സമയത്ത്, സലീമിൻ്റെ ഫാദറുള്ള സമയത്ത് ഒരു 8 മണിക്കെല്ലാം തുറക്കും. അന്ന് ട്രെയിനുകൾ കുറവാണ്. അപ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിൻ വരാനുണ്ട് രാവിലെ, ഈ മിലിറ്ററി കണ്ടമാനം ഉണ്ടാവും, അവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർച്ചേസ്

0: ബുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അവർ സാധനം വാങ്ങിയിട്ട് പോവും. അതേമാതിരി പിന്നെ ഈ ടൗണിലെ കുറ്റിച്ചിറ സൈഡിലെ എല്ലാ പാർട്ടീസും ഇതാണ് അവർ വാങ്ങുക. എന്നാൽ കാലത്ത് നോൻപിനെല്ലാം സാധാരണ ഒരു 2 മണി 3 മണി വരെ എല്ലാം കച്ചവടം ഉണ്ടാവും. അതേമാതിരി പെരുന്നാളിൻ്റെ തലേദിവസം രാത്രി പൂട്ടില്ല, 5 മണിക്കെല്ലാം പൂട്ടുള്ളു. അധികം കടയിൽ തന്നെ, നമ്മളിപ്പോൾ ഒരു 2 hours കടയിൽ തന്നെ ഉണ്ടാവും. അന്ന് ഞാൻ SN Street വർക്ക് ചെയ്യുന്ന സമയത്ത്, മൊതാളിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 500 rupees സാലറി. അന്ന് 500 കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു 10-200 rupees ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടാവും. ആ കാലത്ത് പോലീസുകാരന് വരെ 100 rupees ശമ്പളമുള്ളൂ. കടകളുടെ ഇപ്പോൾ അത്ര പേരുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഈ റാംസൺസ് ഇപ്പോഴും ഉണ്ട്, അവർ മൂത്താളുണ്ട്, ചെറിയ ആളുണ്ട്, ഏറ്റവും മൂത്താൾ മരിച്ചു, രാമൻകുട്ടി ചിറ്റിയെന്നാണ് അവരുടെ കടേൻ്റെ പേര്. അതേമാതിരി നമ്മളെ മെട്രോ സ്റ്റോർസ് P. Abdullah Kunji എന്നിട്ടാണ് പേര്, ഫാദറിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോഴും അവർ ഈ 6 brothers ഉണ്ട്, 4 sisters ഉണ്ട്, ഇപ്പോഴും ഒന്നിച്ച് നിന്നിട്ട് ബിസിനസ് നടത്തുന്നു.
1: മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഇതുവരെ കേട്ടത്.
2: ഒരു തെരുവിന്റെ കഥ.

0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം
1: തുറസിന്റെ തുറമുഖങ്ങൾ.
0: സമർപ്പിച്ചത്
2: ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പൻ പാവങ്ങാട് കോഴിക്കോട്.
3: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 അവേഴ്സ് സെയിൽ.
5: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
4: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
9: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
8: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ.

ജീൻ മാർക്കോസ് സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ സുരാജ് വെഞ്ഞാറമ്മൂട് ചിത്രമാണ് കുട്ടൻപിള്ളയുടെ ശിവരാത്രി. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയെ അവതരിപ്പിച്ചതും അദ്ദേഹം തന്നെ. സംഗീതവും പശ്ചാത്തല സംഗീതവും ഗാനരചനയും നിർവഹിച്ച് ഈ മേഖലയിലേക്കുള്ള തന്റെ അരങ്ങേറ്റം ഗായിക സയനോര ഗംഭീരമാക്കി എന്ന അപൂർവതയ്ക്ക് പുറമെ, താൻ പാടിയ ഗാനങ്ങളിൽ ഏറെ ജനശ്രദ്ധ നേടിയ ഗാനം എന്ന നിലയിൽ സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന ഗായകനെ ഏറെ സ്വീകാര്യനാക്കുന്നു എന്ന അപൂർവതയും ഈ ചിത്രത്തിനുണ്ട്. ഇന്ന് ജൂൺ 30 നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ജന്മദിനം.

0: ആ അവിടെ ചേട്ടന് 5 കിലോ അരി, 1 കിലോ പഞ്ചസാര, 500 ചായപ്പൊടി, പിന്നെ എന്തായാലും എന്തോ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു. എന്തായിരുന്നു?
1: 1 ലിറ്റർ വെളിച്ചെണ്ണ.
0: ആ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്തെങ്കിലും കുറഞ്ഞെടുക്കല്ലേ?
1: ഏയ് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, നമുക്ക് കേരസമൃദ്ധി വെളിച്ചെണ്ണ തന്നെ മതി. ഇപ്പോഴത്തെ കാലത്ത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു വെളിച്ചെണ്ണ കേരസമൃദ്ധി മാത്രമേ ഉള്ളൂ മോനെ.
2: നാട്ടുനന്മയുടെ പരിശുദ്ധി ഓരോ തുള്ളിയിലും കേരസമൃദ്ധി വെളിച്ചെണ്ണ.
3: ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: ഒരു മുന്തിയ റെസ്റ്റോറന്റിൽ ഡിന്നർ കഴിക്കാൻ പോയിരുന്നു. നല്ല സർവീസ്, അവിടുത്തെ കുക്ക് അതിഥികളുമായി ഇടപഴകുന്നുണ്ടായിരുന്നു.
11: അത് ഷെഫ് ആണ്, കുക്ക് എന്നല്ല പറയേണ്ടത്. ദാറ്റ് വാസ് ദ ഷെഫ്, നോട്ട് കുക്ക്.
10: ഷെഫ്, കുക്ക് ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം?
11: കുക്ക് മീൻസ് ദ പേഴ്സൺ ഹു കുക്സ്. ഭക്ഷണം പാചകം ചെയ്യുകയാണ് കുക്കിന്റെ ജോലി, അതായത് പാചകം ചെയ്യുന്ന വ്യക്തി.
10: ഷെഫ് എന്താ പാചകം ചെയ്യില്ലേ?
11: ഓഫ് കോഴ്സ്, ഷെഫ് കുക്സ്. ഷെഫിന് പാചകം മാത്രമല്ല കുറച്ചുകൂടി വിപുലമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പാർട്ട് ഫ്രം കുക്കിംഗ്, എ ഷെഫ് ഹാസ് ന്യൂമറസ് അതർ റെസ്പോൺസിബിലിറ്റീസ്. ഷെഫ്, CHEF, ഷെഫ്. ചിട്ടയായ പരിശീലനത്തിലൂടെ പാചകത്തിന്റെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയതിനു ശേഷം പാചകം തൊഴിൽ അഥവാ പ്രൊഫഷൻ ആയി സ്വീകരിച്ച വ്യക്തിയാണ് ഷെഫ്. പാചകത്തോടൊപ്പം തന്നെ അതോടനുബന്ധിച്ച വിവിധങ്ങളായ ചുമതലകൾ ഷെഫിന് ഉണ്ടാകാം. മെനു ആസൂത്രണം ചെയ്യുക, തയ്യാറാക്കുക, ഭക്ഷ്യ സാമഗ്രികളുടെ സമാഹരണം, ഭക്ഷ്യവിഭാഗത്തിലെ ജീവനക്കാരുടെ മേൽനോട്ടം തുടങ്ങിയവ ഒരു ഷെഫിന്റെ അധികാര പരിധിയിൽ ഉള്ള ചില കാര്യങ്ങളാണ്. എ ഷെഫ് ഈസ് എ ചീഫ് കുക്ക്, എസ്പെഷ്യലി ഇൻ എ റെസ്റ്റോറന്റ് ഓർ ഹോട്ടൽ. ഹി ഓർ ഷീ ഈസ് യൂഷ്വലി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് മെന്യൂസ്, ഓർഡറിംഗ് ഫുഡ് സ്റ്റാഫ്സ്, ഓവർസീയിങ് ഫുഡ് പ്രിപ്പറേഷൻ ആൻഡ് സൂപ്പർവൈസിംഗ് ദ കിച്ചൺ സ്റ്റാഫ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാചക മേഖലയിൽ വൈദഗ്ധ്യം നേടിയ ആളായിരിക്കും ഷെഫ്. എ ഷെഫ് യൂഷ്വലി ഫോക്കസസ് ഓൺ എ പർട്ടിക്കുലർ ക്വിസീൻ. കോണ്ടിനെന്റൽ ഷെഫ് സ്പെഷ്യലൈസസ് ഇൻ കോണ്ടിനെന്റൽ ക്വിസീൻ. ഇറ്റാലിയൻ ഷെഫ് സ്പെഷ്യലൈസസ് ഇൻ ഇറ്റാലിയൻ ക്വിസീൻ. ഷെഫ് ദ ക്വിസീൻ എന്ന ഫ്രഞ്ച് വാക്ക്

0: വാക്കിൽ നിന്നാണ് ഷെഫ് എന്ന പദത്തിൻ്റെ ഉദ്ഭവം. ഷെഫ് ഡെ ക്വിസീൻ മീൻസ് ഡയറക്ടർ ഓർ ഹെഡ് ഓഫ് എ കിച്ചൺ, ദാറ്റ് ഇസ് സംവൺ ഹു ഇസ് ഇൻ ചാർജ് ഓഫ് എ പ്രൊഫഷണൽ കിച്ചൺ. ക്വിസീൻ, സി യു ഐ എസ് ഐ എൻ ഇ, ക്വിസീൻ. ക്വിസീൻ എന്നാൽ പാചകരീതി. ഇറ്റാലിയൻ ക്വിസീൻ എന്നാൽ ഇറ്റാലിയൻ പാചകരീതി. നോർത്ത് ഇന്ത്യൻ ക്വിസീൻ, വടക്കേ ഇന്ത്യൻ പാചകരീതി. ക്വിസീൻ എന്ന വാക്കിന് പാചകശാല എന്നും അർത്ഥമുണ്ട്. കുഷിനി എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? കുഷിനിക്കാരൻ, കുഷിനിപ്പണി, നമ്മുടെ സ്വന്തം അടുക്കളയാണ് കുഷിനി. ക്വിസീൻ എന്ന ഫ്രഞ്ച് വാക്കിന്റെ മലയാള രൂപാന്തരമാണ് കുഷിനി.
1: മെനു എന്ന് പറഞ്ഞില്ലേ, ഹോട്ടലിലെ മെനു കാർഡ് ആണോ ഉദ്ദേശിച്ചത്?
0: മെന്യു, എം ഇ എൻ യു, മെന്യു. ഭക്ഷണ വിവര പട്ടികയാണ് മെന്യു, റെസ്റ്റോറൻറ്റിലെ പോലെ. മെന്യു ഇസ് എ ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ഓഫേർഡ് ആസ് യു സീ ഇൻ എ റെസ്റ്റോറൻറ്റ്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത് എന്നറിയാൻ മെന്യു ആവശ്യപ്പെട്ടാൽ മതി, മെന്യു കാർഡ് എന്ന് ചോദിക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ഓൺ ടുഡേയ്സ് മെന്യു, ഇന്നത്തെ മെന്യുവിൽ, അതായത് ഭക്ഷണ വിവര പട്ടികയിൽ എന്താണ് ഉള്ളത്? വാട്ട് ഈസ് ഓൺ ടുഡേയ്സ് മെന്യു? പ്ലീസ് ഷോ മീ ദ മെന്യു. ദയവായി വിഭവങ്ങളുടെ പട്ടിക അഥവാ ലിസ്റ്റ് കാണിക്കൂ. പ്ലീസ് ഷോ മീ ദ മെന്യു. റെസ്റ്റോറൻറ്റിലെ മാത്രമല്ല കേട്ടോ, വീട്ടിലെ ഭക്ഷണ പട്ടികയ്ക്കും മെന്യു എന്നാണ് പറയുക. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ദ മെന്യു ഫോർ ദ പാർട്ടി. വിരുന്നിനുള്ള മെന്യു ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ദ മെന്യു ഫോർ ദ പാർട്ടി.
2: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോ.
3: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: യോഗയിലെ 6 തത്വങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാ അധ്യാപികയും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU.
7: 3rd പറഞ്ഞിരിക്കുന്നത് ശരിയായ വ്യായാമത്തെക്കുറിച്ചാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ യോഗയിൽ ആസനങ്ങൾ വളരെ ലഘുവായ രീതിയിൽ തുടങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്നതാണ് വ്യായാമങ്ങൾ. അത്തരം യോഗകൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സന്ധികളുടെ അയവ് കൂടുന്നു, പിന്നീട് മസിലുകളുടെ ശക്തി കൂടുന്നു. അയവ് കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ശക്തി കൂടുന്നുണ്ട്. പിന്നീട് ശാരീരിക ക്ഷമത വർദ്ധിക്കുന്നു, നമുക്ക് നമ്മുടെ ശരീരത്തിന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ യോഗയെക്കുറിച്ച് പറയുമ്പോൾ കായിക വ്യായാമം പോലെയല്ല യോഗ. അതിൻ്റെ കൂടെ തന്നെ ആസനങ്ങളോടൊപ്പം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സ് നമ്മുടെ കൂടെ വരുന്നു എന്നർത്ഥം. 4th ശരിയായ ശ്വസനം. ശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരുമില്ല. ഇവിടെ യോഗയിലെ പ്രാണായാമത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സും പ്രാണനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഉദാഹരണമായി നമുക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വരുമ്പോഴെന്താകുന്നു? ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസഗതി മാറുന്നു, പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നു. അതുപോലെ സങ്കടം വരുമ്പോഴോ? നമ്മുടെ ശ്വാസം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. അപ്പോൾ ശ്വാസോച്ഛ്വാസഗതിയെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിക്കണം. കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്നാൽ ശ്വാസത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനെയും നിയന്ത്രിക്കാം. അവിടെയാണ് യോഗയിലെ പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം. അടുത്തതായി 5th പറയുന്നത് ശരിയായ വിശ്രമമാണ്. വിശ്രമം എന്ന് പറയുമ്പോൾ യോഗയിൽ യോഗനിദ്ര, ശവാസനം പോലുള്ള വിശ്രമമുറകൾ പരിശീലിക്കാം. അത് മനസ്സിനെ വളരെയധികം ശാന്തമാക്കുന്ന ഒന്നാണ്. ഏറ്റവും

0: ഒടുവിലത്തേതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ തത്വമാണ് ശരിയായ ചിന്ത. ഇതിന് പ്രത്യേകിച്ച് പരിശീലനം ആവശ്യമില്ല. ഈ മേൽപ്പറഞ്ഞ 5 വസ്തുതകളും ചെയ്ത് പരിശീലിക്കുകയാണെങ്കിൽ ശരിയായ ചിന്ത നമ്മുടെ കൂടെ താനേ വന്നുകൊള്ളും എന്നതാണ് യോഗയിലെ 6 തത്വങ്ങൾ. ഇതൊക്കെ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ യോഗ നമുക്ക് തീർച്ചയായും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്.
1: ഈ ആധുനിക ലോകത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാനസിക സംഘർഷങ്ങൾ കൂടുതലാണ്. അത് ജോലിസ്ഥലത്തായാലും വീടുകളിലായാലും മറ്റ് ആരോഗ്യ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടിന് യോഗയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും?
0: അവിടെ നമുക്ക് പറയാനുള്ളത്, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഒഴിവാക്കാൻ സാധ്യമല്ല. തീർച്ചയായും അത് വളരെയധികം നമ്മുടെ ബ്രെയിനിനെ പോലും എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്, തീർച്ചയായിട്ടും ബാധിക്കും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർദ്ധരാത്രി ആകുമ്പോഴുള്ള ഭക്ഷണം ഒഴിവാക്കുക, ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഉറക്കമിളച്ചിരിക്കേണ്ടുന്നവർ ചെയ്യുന്നത് നമുക്ക് ചായ, കോഫി മുതലായ പാനീയങ്ങൾ കുടിക്കുക. അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ വല്ലാതെ ബാധിക്കുന്ന, നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചില സമയങ്ങളിൽ, നമുക്ക് വിശ്രമിക്കാൻ കിട്ടുന്ന സമയങ്ങൾ വിശ്രമിച്ചുകൊണ്ട് അവരവരുടെ ജോലിയിൽ വ്യാപൃതരാവുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിനെ ശാന്തമാക്കുന്ന നമ്മുടെ ശ്വാസത്തെ ക്രമീകരിക്കാനുള്ള പ്രാണായാമങ്ങൾ പരിശീലിക്കുകയും ചെയ്യുക. ഉറക്കം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. നമ്മൾ രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാഡിയൻ റിഥം എന്ന് പറയും, അത് തന്നെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതും ചെറിയ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുള്ളതും ആയ കാര്യമാണത്. അതുതന്നെ നമ്മൾ ചെറുപ്പം മുതലേ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാം. ഉറക്കം വിശ്രമമാണ്. ആ വിശ്രമത്തിന് നമ്മൾ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് വെച്ച് 24 മണിക്കൂർ ഉറങ്ങാനല്ല, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക.
1: യോഗയിലെ 6 തത്വങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി സിന്ധു PU.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: എസ് എം കോയ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് എസ് എം കോയ പാടിയ ഗ്രാമഫോൺ ഗാനം
1: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
2: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
1: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: ദേശീയപാത ബൈപ്പാസിൽ പന്തിരങ്കാവ് ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഉദ്ഘാടനത്തെ തുടർന്നുള്ള ദിവസങ്ങളിലെ വലിയ വാർത്തയായിരുന്നു. അതേപോലെ തന്നെ വാഹന ഉടമകളും ടോൾ പ്ലാസ ജീവനക്കാരും തമ്മിലുള്ള വാക്കേറ്റവും സംഘർഷവും നിരന്തര പ്രശ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ ടോൾ നൽകാതെ പോകുന്ന വാഹനങ്ങളാണ് പുതിയ വില്ലന്മാർ. തിരക്കേറിയ സമയത്ത് ടോൾ പ്ലാസ ജീവനക്കാർ കാണിക്കുന്ന മനുഷ്യത്വം മുതലെടുത്ത് നൂറുകണക്കിന് വാഹനങ്ങളാണ് പണം കൊടുക്കാതെ ദിവസേന വാഹനം നിർത്താനുള്ള ഭൂബാരിയർ തട്ടിമാറ്റി കടന്നു പോകുന്നത്. സംഭവത്തെക്കുറിച്ച് നിലവിൽ ടോൾ പ്ലാസ കോൺട്രാക്ട് എടുത്ത കമ്പനിയുടെ മാനേജർ KV റാഫി:
5: ഞങ്ങളിത് January 5 ഓപ്പൺ ആയിട്ട് January 15 മുതൽക്കാണ് ഞങ്ങൾ ടോൾ പിറ്റി തുടങ്ങി. ടോൾ വെട്ടിച്ചു പോകുന്ന ചിലരുടെ ഫാസ്റ്റാക്ക് ഡാമേജ് ആയിട്ടുണ്ടാവും, ചിലരുടെ ഫാസ്റ്റാക്ക് ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ട്, ചില ഫാസ്റ്റാക്ക് ലോ ബാലൻസ് ആണ്, ഇൻവാലിഡ് ടാഗ് എന്ന് ബോർഡിൽ കാണിക്കും, വണ്ടി നമ്പർ അടക്കം. ഞങ്ങൾ അവരോട് പറയും, സാറേ നിങ്ങളതിൽ ബാലൻസ് ഇല്ല, ഞങ്ങൾക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്, നിങ്ങൾ വേണേൽ കട്ട് ചെയ്ത് തീർക്കും. ജനുവരി മുതൽക്ക് ഞങ്ങൾ April 1 മാനുവൽ സിസ്റ്റം എന്ന് പറയും, അതായത് വണ്ടിന്റെ രജിസ്റ്റർ നമ്പർ കട്ട് ചെയ്തിട്ട് ഫാസ്റ്റാഗിൽ ബാലൻസ് ഉണ്ടെങ്കിൽ 130 രൂപ കട്ട് ചെയ്യാൻ പറ്റും. April 1 ഞങ്ങൾക്ക് അത് നിർത്തലാക്കിയത് കാരണത്താൽ ഈ വണ്ടികൾ വന്നിട്ട് അവർക്കറിയാം ഞങ്ങളെ ഫാസ്റ്റാഗ് ബാലൻസ് ഇല്ല, പക്ഷെ ഇത് പറഞ്ഞ് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് മറ്റുള്ള വണ്ടിക്കാരാതെ

0: ബസ്സിൽ പോകേണ്ടവരുണ്ടാവും, എയർപോർട്ടിൽ പോകേണ്ടവരുണ്ടാവും, പല തിരക്കിൽ പോകേണ്ട ആളുകളുണ്ടാവും. ഈ ഒരു വണ്ടി കാരണത്താൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവരെ തുറന്നു വിടും. ഇത് അവര് സ്ഥിരം പരിപാടി ആയിരിക്കും. വണ്ടിന്റെ നമ്പറിലുണ്ട്, നിങ്ങൾ കസ്റ്റഡി എടുത്തില്ല. ഇവർ ഇവിടെ പറയും വെട്ടിച്ചെറിയിൽ കസ്റ്റാക്കിയ വണ്ടിയാണ് മാനുവൽ സിസ്റ്റം. ചിലപ്പോ കണ്ണൂരിന് വരുന്ന വണ്ടിയാണെങ്കിൽ അവിടെ കസ്റ്റാക്കിയിട്ട് വന്ന വണ്ടിയാണെന്ന് പറയും. ഞങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ വിളിച്ച് ബന്ധപ്പെടാറുണ്ടല്ല മാനേജർമാരും. അവിടെ നിന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. അവരോട് പറയും ഓളവണ്ണയിൽ നമ്പർ അടിച്ചാണ് കസ്റ്റാക്കി എപ്പോഴും വന്നിട്ടില്ലുള്ളൂ എന്ന്. ഞങ്ങൾ ഒരു വണ്ടിനെ തടഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള വാഹനത്തിന്റെ എല്ലാ ആളുകളും കൂടെ കൂടിയിട്ട് വന്നിട്ട് ഞങ്ങൾ തെളിവിളിക്കാനും തല്ലാനും നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിൽ പാസ്റ്റാക്കിൽ ബാലൻസ് ഇല്ലാത്ത വണ്ടിക്കാരോട് പറയും ഒന്ന് ഷേഡാക്കിട്ട് ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ട് സംസാരിക്കാം. ആ ആയിക്കോട്ടെ എന്ന് പറയും. ബൂംബാരിക്ക് ഓപ്പൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷേഡാക്കുന്നത് പോലെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞങ്ങൾ അവരെ പിന്നാലെ പോകും. അവർ അവിടെ എത്തിക്കഴിയുമ്പോൾ നേരെ എടുത്തിട്ട് വണ്ടി ഓടിച്ചു പോകാറാണ് പതിവ്. ഇപ്പോ ഞങ്ങൾക്ക് സിറ്റി കമ്മീഷണറുടെ ഓർഡർ അനുസരിച്ചിട്ട് നിങ്ങൾ ആരും വണ്ടി തടയേണ്ട, അങ്ങനെയുള്ള വണ്ടികളെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു തരാനാണ് പറഞ്ഞത്. അന്നന്ന് ഇത് വരുന്ന എസ്ഐമാരുടെ നമ്പറ് സെക്ടർ 9 എന്നറിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്പർ കിട്ടും. ആ നമ്പറിൽ ഞങ്ങൾ വാട്സപ്പിലോട്ട് അയച്ചു കൊടുക്കും. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഏത് സാറാണോ ഡ്യൂട്ടിയിലുള്ളത് അവരുടെ വാട്സപ്പിൽ. അത് എത്ര കണ്ട് ചലാനം അടുപ്പിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇന്നലെ ഒരു 4 വണ്ടി ഇവിടെ വന്നിരുന്നു. വെള്ളിയാഴ്ച ടോള് കട്ട് ചെയ്ത് പോയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അവർ ചലാനം അടയ്ക്കാണ്. ഞാൻ പറയും മോനെ ചലാനം ഇവിടെയല്ല അടിക്കല്, ട്രാഫിക്കിലാണെന്ന്. ഞാൻ ട്രാഫിക്കിൽ പോയിരുന്നു, ട്രാഫിക് പോലീസ് വിളിച്ചിട്ടാണ് പോയത്. അപ്പൊ അവര് പറഞ്ഞു ആദ്യം ടോളിന്റെ പൈസ പോയിട്ട് അടിച്ചിട്ട് വാ, എന്നിനു ശേഷം ഇവിടെ ചലാനം അടിക്കാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, 4 പ്രാവശ്യം ട്രിപ്പ് കഷ്ടപ്പ് ചെയ്ത് പോയ വണ്ടിക്കാർക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഫൈൻ അടിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഒരു ഫൈൻ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഫൈന് യു പി ഐ ചെയ്യുമ്പോ 162.50 യു പി ഐ ചെയ്ത് വണ്ടിന്റെ നമ്പറും അടിച്ചിട്ട് ക്യാഷിന്റെ ബില്ലും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് മോന് വെയിറ്റ് പോയിട്ട് ട്രാഫിക്കിൽ പോയിട്ട് ടോളിലെ പൈസ അടിച്ചിക്കണെന്ന് പറഞ്ഞ് ബാക്കി അവിടുത്തെ എന്താച്ചല് അവിടുത്തെ നടപടികൾ നേരിട്ടോ എന്ന് പറഞ്ഞിട്ട് 4 പേര് അങ്ങനെ 4 വണ്ടിന്റെ കംപ്ലൈന്റ് ഇട്ട് ഇന്നലെ വന്നു. അപ്പൊ ഇതാണ് വണ്ടിക്കാർക്ക് 130 രൂപ കൊടുക്കാൻ മടിയാണ്. വേറെ ഉള്ളവർക്ക് പോയിട്ട് എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണ്.
1: ദേശീയപാത അതോറിറ്റിയുടെ അനുമതി പ്രകാരം പ്രവർത്തിക്കുന്നതാണ് ടോൾ പ്ലാസ. ഇവിടുത്തെ ജീവനക്കാരോട് തർക്കിക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റൊരു മാനേജർ ജിതേഷ്:
2: ഇത് ആളുകൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. മുമ്പ് നമുക്ക് തൃശ്ശൂർ മാത്രമല്ല ഇതേപോലത്തെ വലിയ ടോളുകൾ ഉണ്ടായിരുന്നു, ഫാസ്റ്റാഗ് വഴി കടന്നു പോകുന്ന ടോളുകൾ ഉണ്ടായിരുന്നു. പാലിയേറ്റര, കുതിരാന അവിടത്തെ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നു. മലബാർ സൈഡിലേക്ക് ടോളുകളൊന്നും വലിയ രീതിക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം ചാലിയാറിന്റെ അറപ്പുഴ കടവ് റിസോർട്ടിന്റെ അവിടെ ഒരു ടോൾ ഉണ്ടെങ്കിലും കൂട്ടിയിട്ട് ചെറിയ തുക മാത്രമാണ്, അവിടെ 7.50, 10, 15 അങ്ങനെയുള്ള ചാർജ് മാത്രമായിരുന്നു വാങ്ങിയേ. ഇതിപ്പോ വരുമ്പോ ഒരു വലിയൊരു എമൗണ്ട് ആയി. പ്രധാനമായിട്ടും കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത് മലപ്പുറം ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് കണക്ക് കൂട്ടുമ്പോൾ 135, തിരിച്ചു പോകുമ്പോൾ 65, 200 രൂപ അതിന് തന്നെ മാറ്റി വെക്കണം. ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ 162.50, പിന്നെ തിരിച്ചു വരും 162.50, അപ്പം തന്നെ 300 something ആയി. ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫാസ്ടാഗിന്റെ നേരെ ഡബിൾ എമൗണ്ട്, 260, 260, 520 ആയി. അപ്പൊ അവരെ സംബന്ധിച്ച് ഒന്ന് കോഴിക്കോട് പോയി വരണമെങ്കിൽ ഞങ്ങൾ ഇത്രയും പൈസ എക്സ്ട്രാ കൊടുക്കണമല്ലോ എന്നുള്ളൊരു ചിന്താഗതി, ആ ചിന്താഗതിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അവര് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, കേന്ദ്ര സർക്കാരിന്റെ രാജ്മാർഗ് യാത്ര ആപ്പ് വഴിയില് ആനുവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ടോള് കടക്കാൻ വെറും 200 യാത്രക്ക് ആണ് 3,075 രൂപ വാങ്ങുന്നത്. അതിൽ 200 യാത്രയും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും ഒരു ടോള് കടക്കാൻ 15 രൂപ മാത്രമേ ആവുന്നുള്ളൂ. അങ്ങനെ അത് ഉപയോഗിക്കുന്ന എത്രയോ വാഹന ഉടമകളുണ്ട്. അപ്പൊ അവരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ സ്ഥിരമായിട്ട് കാർ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആനുവൽ പാസിന്റെ ഈ സ്കീം ഉപയോഗിച്ച് യാത്ര ചെയ്താൽ ഒരു പരിധി വരെ പണത്തിനൊരു ആക്കം കിട്ടും. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോൾ പാസ മാത്രമല്ല, വെട്ടിച്ചിറ ആയാലും തിരുവങ്ങൂരായാലും ഏത് ടോൾ പാസ ആയാലും ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പണിയെടുക്കാൻ വേണ്ടി വരുന്നതാണ്. ഒരു പറഞ്ഞ പോലെ ഗുണ്ടകളായിട്ടുള്ള ആളുകളൊന്നും ഇവിടെ ജോലി ചെയ്യുന്നില്ല. ഈ ഒളവണ്ണ ടോൾ പാസയെ സംബന്ധിച്ച് തന്നെ 68 സമീപ പ്രദേശത്തുള്ള കുടുംബങ്ങളിലേക്ക് ശമ്പളം എത്തുന്നുണ്ട്. 3-4 കിലോമീറ്റർ ചുറ്റുപരിസരത്തുള്ള ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരെ ആക്രമിക്കുക അങ്ങനെയുള്ളൊരു പെരുമാറ്റമാണ് ആളുകളെ ബാധിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഉണ്ടായ വിഷയത്തിൽ ഞങ്ങൾ നാട്ടുകാരാണെന്ന് പറഞ്ഞു വന്നിട്ട് കുറെ ആളുകളുണ്ട്. സംസാരിക്കാൻ ചെല്ലുന്ന നമ്മളെ വരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്കാണ്. ഇവിടെ അനുഭവിച്ച എന്താന്ന് അറിയാത്ത ഒരു ഇതാണ്. ചെറുപ്പക്കാരൻ എന്റെ മേലേക്ക് തട്ടിക്കേറുക, അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നേരിടുന്നത്. പ്രോപ്പറായിട്ട് ഫാസ്ടാഗ് ഉപയോഗിച്ച്

0: ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും റീഡറിന്റെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടോ കടത്തി വിടാത്തുള്ളൂ. പക്ഷെ അവർ തന്നെ ആക്റ്റീവ് ആണെങ്കിൽ മുന്നോട്ട് സൈഡാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള സംവിധാനം ഇന്ന് ഒളവണ്ണ ടോൾ പ്ലാസ എന്നല്ല എല്ലാ ടോൾ പ്ലാസകളിലും ഉണ്ട്. ഇത് ഞങ്ങൾ ടോൾ നൽകില്ല, റോഡ് പണി കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ വിടുന്ന ആളുകൾ മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ ഈ റോഡ് പണി 80% കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടോൾ പിരിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഈ റോഡ് പണി 92% കഴിഞ്ഞെന്നും പറഞ്ഞ് അപ്രൂവൽ കിട്ടിയ ശേഷം എന്നിട്ട് ടെൻഡർ വിളിച്ച് ഫസ്റ്റ് ഒരു കമ്പനി 3 മാസത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കമ്പനിയാണ് ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ പെർമിഷനോട് കൂടിയിട്ട് ഒരു രാജ്യത്തിന്റെ അധികാരത്തിലുള്ള ഒരു അതോറിറ്റിന്റെ അനുവാദത്തോടു കൂടി ചെയ്യുന്ന സംഗതിയാണ്. ഇപ്പോഴും ആളുകൾ വന്നിട്ട് വരുന്നത് നിങ്ങൾ നിയമം ലംഘിച്ചാണ് ടോള് പിരിക്കുന്നത് എന്നാണ്.
1: 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് നമ്മളൊരു മന്ത്ലി പാസ് പറഞ്ഞ സംവിധാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പാസ് വരെ ഇവിടെ വ്യാജമായിട്ട് നിർമ്മിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ലേബലിലാണ് ഒരു കൊണ്ടു നടക്കുന്നത്. 3 ഫാസ്ടാഗും പറഞ്ഞ സംവിധാനത്തിൽ തന്നെ മൊത്തത്തിൽ ലോഗ അടക്കം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ 8 വാഹനങ്ങൾക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്.
2: ടോൾ നൽകാതെയും ഭീഷണി മുഴക്കിയും കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പിഴ അടപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. കോഴിക്കോട് സിറ്റി ട്രാഫിക് ഇൻസ്പെക്ടർ അബ്ദുൾ ഹക്കീം:
3: ടോൾ ഇങ്ങനെ വെട്ടിച്ചു പോകുന്ന വാഹനങ്ങളുടെ CCTV നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ആ CCTV വെച്ചിട്ട് നമ്മള് അവരെ ഫോൺ നമ്പറിൽ വിളിച്ചു വരുത്തി നമ്മൾ അവരെ ഫൈൻ അടിച്ചു വിടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇപ്പം നമ്മളൊരു 200 വണ്ടികളുടെ ലിസ്റ്റ് നമുക്ക് അവര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ 200 വണ്ടികളിൽ ഏകദേശം ഒരു 50 വണ്ടികളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഫൈനും ടോളും അടപ്പിച്ചു. ആളുകൾക്ക് ഇതൊരു അങ്ങനെ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ വെട്ടിച്ചു പോവുക എന്നുള്ള ഒരു താല്പര്യം മനസ്സിൽ തോന്നുന്നുള്ള പ്രശ്നമാണ്. അത് ആ കൾച്ചർ മാറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതിനുള്ള അവയർനെസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം CCTV ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം നമുക്ക് എല്ലാ സംഗതികളും അതിനെ അനുസരിച്ചിട്ടുള്ള നടപടികൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബൂം പൊട്ടിച്ചു പോകുന്നവർക്കെതിരെ PDP എക്സ്റ്റൻസി കേസെടുക്കും. അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. അത് സർക്കാർ സ്ഥാപനമാണ് അത് പൊട്ടിച്ചു പോകുന്നത്. അപ്പൊ സർക്കാരിന്റെ മുതൽ ഇടിച്ചു പൊട്ടിച്ചു പോകുന്നതിന് അവർക്കെതിരെ PDP എക്സ്റ്റൻസി കേസ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായ സംഭവത്തിൽ അയാളെ ഇടിച്ചു പരിക്കേൽപ്പിച്ചതിന് 307 കേസ് കൊടുത്തിട്ടുണ്ട് പന്തീരങ്കാവ്.
2: ഫാസ്ടാഗ് ടോൾ പ്ലാസകളിൽ പണം കൊടുക്കേണ്ട സാഹചര്യമല്ല ഉള്ളത്. കൃത്യമായി റീചാർജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ടോൾ പ്ലാസ തുറന്നു കിട്ടും. എന്നാൽ റോഡുകൾ മാറിയിട്ടും ഫാസ്ടാഗ് സംവിധാനത്തിലേക്ക് മാറാൻ തയ്യാറാവാത്ത നിരവധി ആളുകൾ ഇന്നുമുണ്ട്. പഴയകാലത്തെ ടോളുകളിലെ ജീവനക്കാരോട് തർക്കിച്ചും കയ്യൂക്ക് കാണിച്ചും കടന്നുപോയിരുന്ന അതേ മനോഭാവം ഇപ്പോഴും കാണിക്കുന്നവരുമുണ്ട്. ടോൾ കൊടുക്കാതെ യാത്ര ചെയ്യണമെങ്കിൽ പകരമുള്ള മറ്റേതെങ്കിലും വഴി തിരഞ്ഞെടുക്കുകയല്ലേ നല്ലത്? അതല്ല, ഇത്തരം നിരത്തുകളിലൂടെ തന്നെ കടന്നുപോകുമ്പോൾ പണം കൊടുത്തു പോകുന്ന ശീലത്തിലേക്ക് അങ്ങ് മാറുകയേ തരമുള്ളൂ. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് റാസ.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
5: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
6: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഷൺമുഖപ്രിയരാഗം 56-ാമത്തെ മേളകർത്താരാഗമാണ്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശിക നിഷാദം എന്നിവയാണ് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ. കച്ചേരിക്കൊക്കെ വളരെ നീണ്ട ആലാപനം ചെയ്യാൻ പറ്റുന്ന രാഗമാണ്, ഒരു മേജർ രാഗമാണ്. ധാരാളം കൃതികൾ ഇതിനകത്തുണ്ട്. സിദ്ധിവിനായകം എന്ന് പറഞ്ഞിട്ട് ദീക്ഷിതരുടെ ഒരു കൃതി വളരെ പോപ്പുലറാണ്.

ഷൺമുഖപ്രിയ രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ രചിച്ച ഒരു കൃതിയാണിത്. ഷൺമുഖപ്രിയയിൽ രവീന്ദ്രൻ മാസ്റ്റർ ഒന്നിലേറെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ലീലാ തിലകം എന്നുള്ള ഗാനം, ഹിസാന സബ്ദുള്ള ഗോപിക വസന്തം എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ ധനം എന്ന ചിത്രത്തിൽ അദ്ദേഹം ചെയ്തൊരു പാട്ടുണ്ട്.

ഒരേ ഒരു ഭാഗം ഒഴികെ ഇത് പൂർണ്ണമായും ഷൺമുഖപ്രിയനെയാണ് എന്ന് പറയുന്ന ഭാഗം, അവിടെ മാത്രം ഒരു അന്തരകാന്ധാരം വരുന്നുണ്ട്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: പ്രിയ സുഹൃത്ത്, SP ബാലസുബ്രഹ്മണ്യ

ഇന്ദേ വിയോഗം രാജാക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. സംഗീതത്തിലും ജീവിതത്തിലും ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ഇടറുന്ന വാക്കുകളിൽ യാത്രാമൊഴി. ഓരോ മൊഴിയിലും കനവിലും നീർത്തുള്ളികളിലും ആ സ്വർണക്കുരള്. നീ പോയി, എങ്ങോട്ടാണ് പോയത്? ഗന്ധർവന്മാർക്കായി പാടാൻ പോയതാണ്. ഇവിടെ ലോകമൊന്നാകെ ശൂന്യമായിപ്പോയി. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, പറയാൻ വിശേഷങ്ങളില്ല. എന്തു പറയണമെന്ന് പോലും

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യും. ഇന്ന്
6: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
5: അതെ, മൈജി ലാഭമഴ മെഗാ 48 hour sale.
7: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
5: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാ മഴ.
7: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
8: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
10: നേരു പറഞ്ഞാൽ ആ നേരം തൊട്ടാണ് ചീര കുഞ്ഞുമാക്കോതയുടെ ഉള്ളു കാണാൻ തുടങ്ങിയത്.

0: അവളുടെ അച്ഛനേക്കാളും ചുറ്റുപാടുകരയിലെ പറയന്മാരെക്കാളും യോഗ്യനായ പുരുഷനായിരുന്നു കുഞ്ഞുമാക്കോത. അവളോടും മക്കളോടും പറ്റാത്ത സ്നേഹവുമുണ്ട്. എന്നാൽ അച്ചമ്പി മാപ്പിളയുടെയും അയാളുടെയും ഇടയിൽ അവരിരുവരും ചേർന്ന് കെട്ടിയ കടുങ്കെട്ടറുത്തു നീക്കാൻ അവൾക്ക് കഴിയാതെ പോയി. ഒരിക്കലതിന് തുനിഞ്ഞപ്പോഴുണ്ടായത് ചീര ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തലയ്ക്ക് മൂത്തതാണെന്ന വിചാരം പോലും ഇല്ലാതെയാണവൾ ചീത്ത പറഞ്ഞത് എന്നും മറക്കാനാകില്ല. അവളുടെ ശാസന കേട്ട് കുഞ്ഞുമാക്കോത കഞ്ഞിപ്പാത്രത്തിലേക്ക് തലകുനിച്ച് പ്ലാവിലക്കുമ്പിളുകൊണ്ട് ഒന്നര മണിക്കൂറോളം വെറുതെയെ ഇളക്കിക്കൊണ്ടിരുന്നു. ഒരു വാക്കാ നാവീന്ന് വീഴണമല്ലോ. ആ രാത്രി മകൾ നിലങ്കാരച്ചുമകൊണ്ട് ഛർദ്ദിച്ച് തളർന്നിട്ടും അയാൾ അവിടെ നിന്ന് എണീക്കുകയോ കുഞ്ഞിനെ വന്നെടുക്കുകയോ ചെയ്തില്ല. ആ മൗനം നീണ്ടു വളർന്ന് മാസങ്ങളോളം കടന്നുപോയി. ചീരയുടെ കരുത്തു മുഴുവൻ ചോർന്നുപോയി. പഞ്ചഭാവമായ കുഞ്ഞുമാക്കോതയ്ക്ക് അങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ അറിയുന്നവരാരും വിശ്വസിക്കില്ലായിരുന്നു. ഒടുവിൽ താൻ എന്തോ വലിയ പാതകം ചെയ്തുവെന്ന് ചീരയ്ക്കും തോന്നി. അങ്ങനെയാണവൾ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടെത്ര വർഷവും വേനലുമാണ് കടന്നുപോയത്. അച്ചമ്പി മാപ്പിള പറയന്റെ ചോരയൂറ്റിക്കുടിക്കുന്ന രക്ഷസാണെന്നവൾക്ക് തീർച്ചയായിരുന്നു. കാപ്പിരിക്ക് വീതുവച്ച കള്ളും കറിയും കുഞ്ഞുമാക്കോത തിന്നുവെന്നും പറഞ്ഞ് മരത്തിൽ കെട്ടിയിട്ട് മേലാശകലം തല്ലിച്ചതച്ച നാളുതൊട്ടാണ് കാര്യങ്ങൾ കൈവിട്ടു കഴിഞ്ഞുവെന്നവൾക്ക് പിടികിട്ടിയത്. എന്നാൽ അച്ചമ്പിയാകട്ടെ സമ്പത്തുകൊണ്ടവരെ കെട്ടിവരിഞ്ഞ് കൂടെ നിർത്തി. ഈയിടെയിട്ട് പാതിരാവിലാണ് കുഞ്ഞുമാക്കോത പാണ്ഡ്യാലക്കല പറമ്പിന്ന് മടങ്ങുന്നത്. കള്ളും ചാരായവും കുടിച്ചാൽ ഉത്സാഹത്തോടെ ചവിട്ടിത്തുള്ളി പാട്ടും പാടി തിമിർത്തിരുന്നയാൾ ഇപ്പോഴാരോ ചോരവലി ചൂറ്റിക്കുടിച്ച് ചവച്ചു തുപ്പിയിട്ട ചണ്ടി പോലെ മടങ്ങിവരും. ചത്തപോലെ കിടക്കും. പാതിരാവിൽ ഉറക്കം മുട്ടി എണീറ്റ് കിടക്കപ്പായിൽ കുത്തിയിരിക്കും. ഒത്തിരി ആശിച്ചും അമ്മായിമാരോട് പടവെട്ടിയും നേടിയെടുത്ത പരമയോഗ്യനായിരുന്ന കുഞ്ഞുമാക്കോത പറയൻ ഇപ്പോൾ നിറം കെട്ട് ഗുണം കെട്ട് വേലായിവാപ്പനേക്കാൾ മലിനപ്പെട്ട മനസ്സുമായി വീട്ടിലേക്ക് കയറിവരുന്ന ആ വരവ് ചീരയെ കരയിപ്പിച്ചിരുന്നു. ഈ കണ്ട ജീവിതത്തിൽ വളരെ കുറച്ചേ ചീര കരഞ്ഞിട്ടുള്ളൂ. അവസാനം സഹികെട്ട് ചീര പറഞ്ഞു: ഒന്നുകി അച്ചമ്പി മാപ്പിള, അല്ലേ ഞാനും മക്കളും, നിങ്ങ തീരുമാനിച്ചോ? മൂന്നാം നാൾ കുഞ്ഞുമാക്കോത തീരുമാനം പറഞ്ഞു: നമ്മളീ നാട് തന്നെ വിട്ടുപോണേണ് കുഞ്ഞിച്ചീരേ. കാഞ്ഞിരപ്പള്ളിയിൽ ഏക്കർ കണക്കിന് പറമ്പ് മേടിച്ചിട്ടുണ്ട്. നമ്മക്കവിടെ കപ്പയും റവറും നടാം. മക്കളെ പള്ളിക്കൂടത്തി വിടാം. ഓടിട്ട ചെങ്കല്ലു വീടും പണിയാം. ആ രാത്രി അവരൊന്നിച്ചങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടു. പിന്നെ കുഞ്ഞുമാക്കോത പാട്ടുപാടി. വല്യാമ്മ പാടണ പാട്ട്: കുഞ്ഞിച്ചുണ്ടാ മോനെ അമ്മയ്ക്ക് കഞ്ഞിതാടാ. വല്യാമ്മയുടെ വല്യാമ്മ പട്ടിണി കിടന്ന് ചാകാറായ നേരത്ത് പാടിക്കൊണ്ടേയിരുന്നു. അരിതേടിപ്പോയ കുഞ്ഞിച്ചുണ്ടൻ അരികിട്ടാതെ വീടുകൾ തോറും തെണ്ടിയലഞ്ഞ് മടങ്ങി വന്നപ്പോൾ കഞ്ഞികിട്ടാതെ പാടിപ്പാടി വല്യാമ്മ മരിച്ചു. ജീവിതത്തിൽ ആദ്യമായി പണ്ടേക്ക് പണ്ടേ ചത്തുപോയവരെ ചീര ഓർമ്മിക്കുകയും അവരെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്തു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധന നിക്ഷേപം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി പ്രാബല്യം

ത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയെന്ന് മന്ത്രി CP ജോൺ. മുൻപ് പ്രതിദിനം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15 ലക്ഷമായി ഉയർന്നതായും അദ്ദേഹം അറിയിച്ചു. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനം. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി പഞ്ചാബ് ജമ്മു കശ്മീർ തീർത്ഥാടന പാതയിലുടനീളം സുരക്ഷാ ഏജൻസികൾ തയ്യാറെടുപ്പ്

സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനം. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി പഞ്ചാബ് ജമ്മു കശ്മീർ തീർത്ഥാടന പാതയിലുടനീളം സുരക്ഷാ ഏജൻസികൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കി. മോക് ഡ്രില്ലുകളും നിരീക്ഷണ സംവിധാനങ്ങളും സജീവമാക്കുകയും ഇന്ത്യ ഏജൻസി ഏകോപനം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പാർശ്വവത്കൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സോയ ഉദ്ഘാടനം ചെയ്തു. വയനാട് മൂപ്പേനാട് പഞ്ചായത്തിൽ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് നോട്ടീസ് നൽകിയത്. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

നിമിഷങ്ങൾ ഓരോന്നും കടന്നു പോകവെ മാറിമറിയുന്ന പ്രഭാതത്തിന്റെ നിറച്ചാർത്ത് കാണാൻ എത്ര മനോഹരമാണല്ലേ. ചുവപ്പ് രാശിയിൽ പൊട്ടിവീണ പിന്നീട് മഞ്ഞ തെച്ചി പൂങ്കുല വിടർന്നെന്ന പോലെ നിറം മാറി വരുന്ന പ്രഭാത കാഴ്ചകൾ, ഈ പുലർകാല സുന്ദര ദൃശ്യങ്ങളെ അക്ഷരങ്ങളിലേക്ക് ആവാഹിച്ച രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. മലയമാരുതം എന്ന പ്രഭാതരാഗം ഈ ഗാനങ്ങളെ അതീവ ഹൃദ്യമാക്കുന്നു. പുലർക്കാലത്തിന്റെ സ്വച്ഛമായ മനോഹാരിതയിൽ സ്വപ്നാത്മകമായ സഞ്ചാരത്തിലായ മനസ്സിലെ മോഹങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനമാവട്ടെ ആദ്യത്തേത്. സ്വന്തം ആത്മാവിനെ ഒരു പൂമ്പാറ്റയായി പരിണമിപ്പിച്ച് ആകാശത്തെയും ഭൂമിയെയും പൂവിനെയും പുല്ലിനെയും സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിലെ മോഹങ്ങളാണ് ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. 1987 പുറത്തിറങ്ങിയ ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിലെ ഗാനം. പ്രകൃതിയുടെ ഭംഗിയും അതിന്റെ ആകസ്മികമായ മാറ്റങ്ങളും അതിമനോഹരമായി അവതരിപ്പിക്കുന്നു. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് രവീന്ദ്രൻ. ആലാപനം KS ചിത്രം.

മാനുഷിക ഭാവത്തിൽ പ്രഭാത സന്ദർഭത്തെ അത്യന്തം മനോഹരമായ കാവ്യഭാവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന ഗാനമാണ് അടുത്തത്. സ്നേഹത്തിൻ്റെ, അനുരാഗത്തിൻ്റെ തീവ്രമായ ആഗ്രഹങ്ങൾ പ്രകൃതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ നിന്നും. ദേവരാജ് സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഗാനത്തിന് വരികൾ രചിച്ചത് പി. ഭാസ്കർ.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ശാലിമ അരുൺ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്, Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
5: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
6: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
5: അതെന്താ മാഷേ?
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
8: വെനീസിയ ബാത്ത്വെയർസ്,
9: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
8: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
10: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
7: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: ഇനി 8:15 കേൾക്കാം മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.

ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: സെന്റർ ടു വിഡ്രോ ടെമ്പററി റിസ്ട്രിക്ഷൻസ് ഓൺ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ഫ്രം ദ 1st ഓഫ് ജൂലൈ. വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് യൂണിഫോം സിവിൽ കോഡ് ഇൻ ദ സ്റ്റേറ്റ്, സെസ് ചീഫ് മിനിസ്റ്റർ ശുഭേന്ദു അധികാരി. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അനൗൺസസ് മേജർ ഡിസിഷൻസ് ടു ബൂസ്റ്റ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. ഡൽഹി ഗവൺമെന്റ് ക്ലിയേഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി. കാർസ് അണ്ടർ 30 lakh rupees to be exempted from road tax and registration fees. India strongly condemns Pakistan airstrikes in residential areas of Afghanistan that killed 36 civilians and injured 163 others. US and Iran to hold talks in Qatar's capital Doha today to resolve their dispute over Strait of Hormuz. And in football, Brazil enter round of 16 at the FIFA World Cup after 2-1 victory over Japan in Houston, US. The government has decided to withdraw the temporary regulatory measures governing the sale and distribution of petrol and diesel. The Ministry of Petroleum and Natural Gas said that with effect from the 1st of July, that is tomorrow, the temporary measures will be lifted

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ആട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദിനി ശ്രീ ലണ്ടനിലെ മിനിസ്ട്രി ഓഫ് സൗണ്ട്സിൽ പരിപാടി അവതരിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഡി ജെ ആണ്. യു കെയിൽ പല വേദികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല നഗരങ്ങൾ, ആട്ടക്കാരിയുടെ ശ്രദ്ധേയമായ അരങ്ങുകൾ അനവധിയാണ്. ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, ചലച്ചിത്ര നടി എന്നീ നിലകളിലും പ്രശസ്തയാണ്.

0: ദിനി. ടൂൾ റൂം റെക്കോർഡ്സ് പോലുള്ള പ്രമുഖ പ്രൊഡക്ഷൻ ഹൌസുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് നന്ദിനി ശ്രീ ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു.
1: കല്യാണി ട്രിപ്പിന്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാല്, നമുക്കത് വളരെ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് വന്ന് ഒരു മ്യൂസിക് ചെയ്യുന്നത് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്രോബബ്ലി. ഇപ്പൊ നമുക്ക് വോക്കൽ ആർട്ടിസ്റ്റ്, റാപ്പർ ഓർ വോക്കലിസ്റ്റ് പ്ലസ് പ്രൊഡ്യൂസർ കോമ്പിനേഷൻ ഒരുപാടുണ്ട്. ഇതെല്ലാം ആണുങ്ങളാണ്, മൊത്തം ആണുങ്ങളാണ്. ഇനി എങ്ങാനും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫീമെയിൽ വോക്കലിസ്റ്റ് ആൻഡ് എ മെയിൽ പ്രൊഡ്യൂസർ. ഇത് ആദ്യമായിട്ടാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഒരു ഫീമെയിൽ ഫീമെയിൽ കോംബോ വരുന്നത്. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് വളരെ ഒരു ഫെമിനിൻ സാധനം കൊണ്ടുവരണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടാക്കണം, അതായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ. സന്തോഷമുള്ള ട്രാക്ക് ആയിരിക്കണം. എഗെയിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ട്രാക്കുകളെല്ലാം കുറച്ചൊരു ഒരു ഡാർക്കർ സൈഡിലോട്ട്, ഒരു നെഗറ്റീവ് സൈഡിലോട്ട്, ഇത് നമുക്ക് ഫുൾ ഫ്ലെച്ച് ഹാപ്പിനെസ് ഉള്ളി സെലിബ്രേറ്റിംഗ് വുമൺഹുഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ലിറിക്സ് വന്നപ്പം എടുത്തത് ഉടുരാജമുഖി, ഇപ്പൊ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നതാണ്. അപ്പൊ അത് വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതല്ലേ, ഉടുരാജമുഖി, മൃഗരാജഗടി, വേസ്റ്റ്, ഗജരാജ വിരാജിതം, അത് അങ്ങനെ പറയാം. പക്ഷേ വെൻ എ വുമൺ ഇസ് സിംഗിങ് അബൌട്ട് ഹെർ സെൽഫ് അല്ലെങ്കിൽ അബൌട്ട് അനദർ വുമൺ, വി ആർ ഓണിങ് ഇറ്റ്. സോ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് അപ്രോച്ച്. ഇപ്പൊ ഞാൻ സുന്ദരിയാണ്, ഇപ്പൊ എന്നോട് ഒരാണെന്നെ വർണ്ണിക്കുന്നതും ഒരു പെണ്ണ് പെണ്ണിനെ വർണ്ണിക്കുന്നതും എന്നതിന്റെ ഫീല് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൻഡ് യു വിൽ എൻജോയ് ബീയിങ് അപ്രീഷിയേറ്റഡ് ബൈ എ വുമൺ മോർ ഇല്ലേ. നമ്മൾ നമ്മളെ തന്നെ വി ആർ ഓണിങ് ആർ ബ്യൂട്ടി ഓർ ഹൂ വി ആർ ആസ് വിമൻ. അത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന രാഗം കല്യാണിയാണ്. അപ്പൊ കല്യാണി രാഗം വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രാഗമായതുകൊണ്ട് നമ്മൾ കല്യാണി രാഗത്തിൽ വരി കമ്പോസ് ചെയ്ത് കല്യാണി ഡ്രിപ്പ്, പിന്നെ ബാക്കി അതിന്റെ ഇലക്ട്രോണിക് കോമ്പോസിഷൻസ് അറേഞ്ച്മെന്റ് മുഴുവൻ ഞാൻ ചെയ്ത് ഈ ജാനുവരിയിൽ റിലീസ് ചെയ്തു. അതിന്റെ വീഡിയോ നമ്മൾ ഈ മാസം റിലീസ് ചെയ്യും ഹോപ്പ്ഫുള്ളി. യെസ്, വീഡിയോ ചെയ്തിട്ട് കുറെ, ഇലക്ട്രോണിക് മ്യൂസിക്കിനൊന്നും വീഡിയോസ് ഇല്ല, രണ്ട് ഫീമെയിൽസ് ഒരുമിച്ച് ചെയ്ത ട്രാക്കുകൾക്ക് വീഡിയോസ് ഇല്ല. ആൻഡ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഇസ് എ ഗേൾ, ഇറ്റ്സ് എ ലേഡി, ഷൈമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് എ ഫുൾ ഫ്ലെഷ്ഡ് യുനോ വുമൺഹുഡ് കമ്മിങ് ടുഗെദർ, സെലിബ്രേറ്റിംഗ് വുമൺഹുഡ്, സിസ്റ്റർഹുഡ്, അങ്ങനെ ഒരു സാധനത്തിൽ. സോ മോർ ദാൻ എനിത്തിങ് എൽസ് ഞാൻ ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ സെയിങ് ദാറ്റ് ഐ മൈറ്റ് ബി ദ ഫസ്റ്റ് ഫീമെയിൽ പ്രൊഡ്യൂസർ, വുമൺ മ്യൂസിക്, ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻ കേരള. I feel that is very wrong. In fact, adine pagaram how I want to be known is I became the reason that women choose this, allengil girls chose this. Okay, yan karena enik angane oru idol allengil ingane oru aalu cheyunu nu ende yan kandittundarengil chelappa yan idu oru vaadu nerthe cheyadene yan valare late aayittana oru producer aayathu. ഇപ്പൊ എന്നെ കണ്ടിട്ട് ആരെങ്കിലും ഇത് നേരത്തെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ഒരാളുണ്ട് ഏ ഇത് ചെയ്തിട്ടുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് വെയർ യു നോ യു ഹാവ് മെയ്ഡ് എ ചേഞ്ച് നോട്ട് ജസ്റ്റ് ഇൻ റിലീസിങ് മ്യൂസിക് ബട്ട് ഓൾസോ വാട്ട് യു കെൻ ഡു ഫോർ ദ ആർട്ടിസ്റ്റ് ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. അങ്ങനെ വന്നിരിക്കുന്നു. ഇപ്പം ഒരു രണ്ടു മൂന്ന് ട്രാക്കുകൾ നടക്കുന്നു, ഉടനെ തന്നെ റിലീസുകൾ കാണും. ഒരെണ്ണം കാഞ്ചന ശ്രീനാഥിൻ്റെ വൈഫാണ്, അതുപോലെ ശ്രീകുമാർ സാറിൻ്റെ മോളാണ്. അപ്പോൾ കാഞ്ചനയുടെ കൂടെ ഞാനൊരു ഡ്രം ആൻഡ് ബേസ് ട്രാക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഐം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാഞ്ചനയുടെ വോയിസ് ഒരു രക്ഷയില്ല. അത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കഥകളി പദവും ഡ്രം ആൻഡ് ബേസും, ദാറ്റ് ഇസ് ദ കോമ്പിനേഷൻ. അങ്ങനെ കുറച്ച് റിലീസുകൾ വരുന്നു. ദിസ് ജേർണി ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ്സ് ഗോയിങ്, ബട്ട് ഐ എം വെരി എക്സൈറ്റഡ്.
2: പ്രൊഡക്ഷനിലേക്ക് മുന്നോട്ട് വരേണ്ട പുതിയ കുട്ടികളോട് എന്താ പറയുന്നത്?
1: രണ്ടും കൽപ്പിച്ച് വരിക. ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ വരിക. എസ്പെഷ്യലി ഞാൻ ആൺകുട്ടികളോട് എനിക്ക് ഒന്നും പറയാനില്ല, കാരണം അവർക്ക് എക്സാമ്പിൾസ് ആയിട്ട് ഐഡൽസ് ആയിട്ട് ആൾക്കാരുണ്ട്. അവർക്ക് ഇത് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് വരാനുള്ള ഫ്രീഡം കുറച്ചുകൂടി ഉണ്ട്, കോൺഫിഡൻസും ഉണ്ട്. പെൺകുട്ടികൾക്കതില്ല. പെൺകുട്ടികൾ ഷുഡ് കം ഇൻ ടു ദ ടെക്നിക്കൽ സൈഡ് ഓഫ് മ്യൂസിക്. നമ്മളെ കൊണ്ട് ഇത് പറ്റും, ഇതിൻ്റെ അറേഞ്ച്മെന്റ് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോ പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് തിയറി ആണെങ്കിലും. ഇറ്റ്സ് എ വണ്ടർഫുൾ കരിയർ ടു ബി. യു വിൽ ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ്, യു വിൽ മീറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ. ഭയങ്കര രസമുള്ള മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള, ഇപ്പം നിങ്ങളൊരു വോക്കലിസ്റ്റ് ആണ്, മ്യൂസിക് പ്രൊഡക്ഷൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് ഒരു സ്വന്തമായിട്ട് ഒരു ബീറ്റെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കി വോക്കൽസ് പാടാൻ പറ്റുകയാണെങ്കിൽ അത്രയെങ്കിലും ചെയ്യും. ഡു ഇറ്റ്, കം ഫോർവേഡ്. എന്നെ കോൺടാക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ. ദിസ് ഇസ് വെരി സ്പെസിഫിക്കലി ഫോർ ഗേൾസ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് ദം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിപ്പിക്കും. ഐ വിൽ ഡു ദാറ്റ്. പ്ലീസ് കം, വി നീഡ് മോർ വിമൻ ഇൻ മ്യൂസിക്.
2: ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മ്യൂസീഷ്യൻ നന്ദിനി എങ്ങനെയാണ്? ലിസണറാണോ?
1: ലിസണറാണ്. നമുക്ക് കേൾക്കാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം വായിക്കാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ. ലിസണിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്.

0: ഫോർ യു ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ, ആസ് എ മ്യൂസിക് ഡയറക്ടർ, കമ്പോസർ, ഓൾ ഓഫ് ദാറ്റ്. കേട്ട് കേട്ട് കേട്ട് കേട്ട് പഠിക്കണം. അതിൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ടഫായിട്ടുള്ള സാധനം ഇസ് മ്യൂസിക് പ്രൊഡക്ഷൻ. ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. സോ അത് നല്ല പേഷ്യൻസ് വേണം. ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് പാട്ട് കേൾക്കും, ഇരുന്ന് കേട്ട് കേട്ട് എഴുതി വെക്കും, നോട്ട്സ് എഴുതും, തിയറി പഠിക്കും, ഇതിൻ്റെ ഹിസ്റ്ററി പഠിക്കും, ഇതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ പറ്റി പഠിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ലൈക്ക് ഐ എം ഏബിൾ ടു ഗിവ് മൈ 100%. സോ ഐ എം എ ലിസ്ണർ. പിന്നെ എനിക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഇന്ത്യൻ ആ ഒരു ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയത് ഇസ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഹിയറിംഗ് ടു ലിസ്ണിംഗ് ടു കൊളോണിയൽ കസിൻസ്. കൊളോണിയൽ കസിൻസ് എൻ്റെ ഫേവറേറ്റ് ആണ്. ലൈക്ക് അവര് രണ്ടുപേരും കൂടെ, ഹരിഹരൻ ആൻഡ് ലെസ്ലി ലൂയി, അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഐ വാസ് ലൈക്ക് എന്താ രസം ആ ഒരു കോമ്പിനേഷൻ, എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല. അതുമാത്രമല്ല നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വെളിയിലുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം ഇന്നലെ എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു, എൻ്റെ ലാസ്റ്റ് ട്രാക്കായിട്ട് ഞാൻ പ്ലേ ചെയ്ത് സ്ക്രില്ലെക്സിൻ്റെ, സ്ക്രില്ലെക്സ് ഇസ് എ വേൾഡ് ഫേമസ് പ്രൊഡ്യൂസർ ഡി ജെ, സ്ക്രില്ലെക്സിൻ്റെ ട്രാക്കാണ് ഞാൻ പ്ലേ ചെയ്തത്. സ്ക്രില്ലെക്സ് പഞ്ചാബി ഭാംഗ്ര പ്ലസ് ഹൗസ്, ഐ തിങ്ക് ഇറ്റ്സ് ഹൗസ്. എന്ന് വെച്ചാൽ വെളിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ഇന്ത്യൻ സൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അവർ ഇന്ത്യൻ ഇലക്ട്രോണിക് മ്യൂസിക് ചെയ്യുന്നത്, നമ്മളെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ? അതും നമ്മുടെ കേരളത്തിലൊക്കെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകളുണ്ട്. ഇപ്പോൾ കല്യാണി ട്രിപ്പിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തവിലാണ്. തവില്, തപ്പ്, തിനില, എടയ്ക്ക, ഇതുപോലത്തെ പല, ഇപ്പം നമ്മുടെ നാഗപ്പാട്ട് പാടുന്ന, എനിക്കത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരറിയത്തില്ല, പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ് സൗണ്ട്സ് ഉള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇലക്ട്രോണിക് മ്യൂസിക്കിൽ യൂസ് ചെയ്യാം. ഇന്റർനാഷണലി ഇതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ റിസീവ് ചെയ്യും, അവർ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. വി ഷുഡ് ബ്രിങ് ഇറ്റ് ഔട്ട്, വി ഷുഡ് ഡു ഇറ്റ്. ഇപ്പൊ കൂടുതലും ഇവിടെ പ്രൊഡ്യൂസേഴ്സ്, ഇവൻ ആൺകുട്ടികളുടെ പ്രൊഡ്യൂസേഴ്സ് ഉള്ളവരെല്ലാം ചെയ്യുന്നത് റീമിക്സസ് ആണ്, സിനിമ പാട്ടുകളുടെ റീമിക്സ്. ഒറിജിനൽസ് ചെയ്യണം. സോ അനദർ തിങ് ഐ വോണ്ട് ടു ടെൽ ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, ഹു ആർ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ്, ഇസ് പ്ലീസ് ഡു ഒറിജിനൽസ്. ഒറിജിനൽ ട്രാക്ക് ചെയ്യും, നമ്മൾ റീമിക്സ് മാത്രം ചെയ്യാതെ. ഈ റീമിക്സസ് നമുക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും, പെട്ടെന്ന് ഫോളോവേഴ്സ് കിട്ടും. ഡു ഒറിജിനൽസ്, ഇറ്റ് ബി സ്ലോ ബട്ട് ഇറ്റ് വിൽ സ്റ്റിക്ക്.
1: ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഡിജൈനിംഗ് മ്യൂസിക്,
0: മ്യൂസിക് പ്രൊഡക്ഷൻ ഫുൾ ഓൺ. ഇനിയും എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ഇസ് ഉള്ളി മ്യൂസിക് പ്രൊഡക്ഷൻ, വേർ ഇസ് നത്തിങ് എൽസ്. പിന്നെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ലൈവ് പ്ലേയിങ്. ഇപ്പം ഞാൻ ഡി ജെയിങ് ആണ് ചെയ്യുന്നത്, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ട്രാക്കുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നു. എനിക്ക് ലൈവായിട്ട് ഇലക്ട്രോണിക് മ്യൂസിക് പ്ലേ ചെയ്യണമെന്നുണ്ട് വിത്ത് സിത്താർ. സോ ഞാൻ ഓൺ ദ സൈഡ് ഐ എം ലേണിംഗ് സിത്താർ അഗെയിൻ, ആ ഒരു ഇലക്ട്രോണിക് സിത്താർ കോമ്പിനേഷൻ. ദർ ഇസ് ദിസ് ആർട്ടിസ്റ്റ് കോൾഡ് ഇവാൻ ഹെഡ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്, ഹീസ് എ വൈറ്റ് പേഴ്സൺ, എനിക്ക് തോന്നുന്നു ഹീസ് യു എസ് ബേസ്ഡ്. ആ പുള്ളിക്കാരൻ ഈസ് പ്ലേയിങ് സിത്താർ വിത്ത് ഇലക്ട്രോണിക് മ്യൂസിക്. നമ്മുടെ നാട്ടിൽ ആരും എന്താ ചെയ്യാതെ, നമുക്ക് എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, വൈ ആർ വി നോട്ട് ഡൂയിങ്? സോ യാ, ഐ വോണ്ട് ടു ഡു ദാറ്റ്. ഹോപ്ഫുള്ളി ഓൺ എ ഗ്ലോബൽ സ്റ്റേജ് ഐ വോണ്ട് ടു റെപ്രസെന്റ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് നെയിം ആട്ടക്കാരി എന്ന് ഇട്ടിരിക്കുന്നത്. എനിക്കറിയാം അതിനൊരു ഒരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ എപ്പോഴും ഉണ്ട്, അവളൊരു ആട്ടക്കാരിയാണ്, ലൈക്ക് നമ്മൾ പെണ്ണുങ്ങൾ ഹു ആർ ടു മച്ച്. അപ്പോൾ ഒന്ന്, ഞാൻ അവിടെ ലണ്ടനിലായിരുന്ന സമയത്ത് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി, ദ പ്രിവിലേജ് ടു പ്ലേ ഇൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെയിംസ്, ലെജൻഡറി ക്ലബ്സ് ഇൻ ദ വേൾഡ്, മിനിസ്ട്രി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ മലയാളികൾക്ക് വളരെ റെയറായിട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് എൻ്റെ പേര് ഡി ജെ എൻ വി എന്നായിരുന്നു. അത് ഒരു ദിവസം ഒരു രണ്ട് മിനിറ്റ് ഇട്ട പേരാണ് എൻ വി. അപ്പോൾ ഞാൻ ലണ്ടനിൽ മിനിസ്ട്രി ഓഫ് സൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ അവിടെ എൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഐ വോണ്ടഡ് ടു റെപ്രസെൻറ്റ് വേർ ഐ എം കമ്മിങ് ഫ്രം, ഐ വോണ്ടഡ് എ മലയാളം നെയിം. അതിൻ്റെ കൂട്ടത്തിൽ ഡാൻസർ ആവണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് ആട്ടക്കാരി എന്നുള്ള പേരിട്ടത്. ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് ഇതായിരുന്നു, എന്താ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ നമുക്ക് നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണെങ്കിലും നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റും ത്രൂ അസ്. ഇപ്പം വേടൻ, വേടൻ എന്നുള്ള വാക്ക്, ഇപ്പോൾ കുട്ടികളോട് വേടൻ്റെ ഇംഗ്ലീഷ് എന്താന്ന് ചോദിച്ചാൽ ആ വേടൻ ആർട്ടിസ്റ്റ് അല്ലേ പറയും, വേടൻ്റെ മീനിങ്ങേ മാറി. അപ്പം ആസ് ആർട്ടിസ്റ്റ് നമുക്ക് റീഡിഫൈൻ ചെയ്യാനുള്ള പവറുണ്ട്. ആട്ടക്കാരി നെഗറ്റീവ് എന്നുള്ള ഇതിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള, ഞാൻ ഒരു ആട്ടക്കാരിയാണ്, ഐ ആം ടു മച്ച്, ഐ ആം ഗോയിങ് ടു സെലിബ്രേറ്റ് ബീങ് ടു മച്ച്. ഗ്ലോബൽ സ്റ്റേജിലേക്ക് പോകണമെന്നും അങ്ങനെ പോകുമ്പം കേരളത്തിൽ നിന്നാണ് എന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ബി മൈ ഫ്യൂച്ചർ, ഒരു വേൾഡ് ടൂറ്, ഒരു സിത്താർ ഇലക്ട്രോണിക് ലൈവ് പെർഫോമൻസ്, പിന്നെ ഒരുപാട് ട്രാക്കുകൾ ഇനി റിലീസ് ചെയ്യണം. എൻ്റെ ഉള്ളിൽ ഇനിയുണ്ട് മ്യൂസിക്, ഇനിയുണ്ടെന്ന് പറയാൻ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ
1: ഉള്ളൂ.
0: എക്സൈറ്റഡ്, ഇനി എന്തൊക്കെയാണ് എന്റെ ഉള്ളിൽ നിന്ന് വരാൻ പോകുന്നത്.
1: കോഴിക്കോട് എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ?
0: കോഴിക്കോട് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ്, ഞാൻ അവിടെ ഒരു കോഫി റേവ് ചെയ്തിട്ടുണ്ട്. എന്താ മനുഷ്യരെ, പരിപാടി ചെയ്യണമെങ്കിൽ കാലിക്കറ്റ് ചെയ്യണം. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പുതിയ ജോണർ ഓഫ് മ്യൂസിക്

0: നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം പീപ്പിൾ ആർ നോട്ട് ഓപ്പൺ ടുവേർഡ്സ് ഇറ്റ്. ഇപ്പോൾ ഒരു പാട്ടാണേലും സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണേലും ഈവൻ ഡാൻസ് ആണേലും, ഇപ്പം ചന്ദന ഭരതനാട്യം ഡാൻസറാണ്, ഭരതനാട്യം ഡാൻസ് ഇരുന്ന് കാണാൻ ഒരു സെർട്ടൺ ലെവൽ ഓഫ് നോളജ് വേണം, അല്ലെങ്കിൽ ബോറടിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ. എന്ന് വെച്ചാൽ ഓഡിയൻസിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് അവർക്ക് ആ ഒരു ആർട്ട് ഫോം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാലിക്കട്ടിന് അതുണ്ട്, ദി ആർ വെരി ഓപ്പൺ മൈൻഡഡ്, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. എന്ന് വെച്ചാൽ ഞാനിപ്പം അവരൊരിക്കലും കേൾക്കാത്ത ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ചാൻസ് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. റിയലി ഗുഡ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും സന്തോഷം നമുക്ക് അറിയില്ല. ബാക്കിയുള്ളടുത്ത് പ്ലേ ചെയ്യുമ്പം അവർക്ക് കേട്ട് പരിചയമുള്ള സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ അത് മാത്രം മതി. നമ്മളോട് പറയും സിനിമാ പാട്ടിട്, സിനിമാ പാട്ടിട്. ഞാൻ പറയാം സിനിമാ പാട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ പുതിയ പാട്ടുകൾ കേൾക്ക്. ആസ് എ ഡി ജെ എന്റെ ജോലി എന്ന് പറയുന്നത് ട്രീറ്റ് മീ ആസ് എ ക്യൂറേറ്റർ ഓഫ് ന്യൂ മ്യൂസിക്. എന്നിലൂടെ നിങ്ങൾ പുതിയ പുതിയ കേക്ക്, പക്ഷെ അത് കേൾക്കാൻ മനസ്സ് വേണം, ആ ഒരു ഓപ്പൺനെസ് വേണം. ഞാൻ ടി എൻ കൃഷ്ണ സാറിന്റെ ഒരു കോൺസെർട്ടിന് പോയിട്ടുണ്ട്. ആക്ച്വലി ഒരു ലെഗ്ഡ് ലെക്ചറിന്റെ സമയത്ത് ഒരാൾ ചോദിച്ച ചോദ്യമാണ് ഓഡിയൻസിൽ നിന്ന് ചോദിച്ചിരുന്നു, സി ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് യു പ്രിപ്പയർ ആൻഡ് യു കം ഫോർ ദ പെർഫോമൻസ്, ആസ് ഓഡിയൻസ് ഹൗ ഷുഡ് വി കം ഫോർ യുവർ പെർഫോമൻസ്. അപ്പം ടി എം കൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ട്, യു തിങ്ക് ദാറ്റ് വെറുതെ അവിടെ വന്നിരിക്കുന്നതാണ് ഓഡിയൻസ്, നോ, യു ഹാവ് ടു പുട്ട് എൻ എഫേർട്ട് ഫ്രം യുവർ സൈഡ്, യു ഹാവ് ടു ബി ഓപ്പൺ മൈൻഡഡ്, യു ഹാവ് ടു ഗിവ് യുവർ സെൽഫ് ദ പെർമിഷൻ ടു എൻജോയ്. അത് നമ്മുടെ ഇവിടെ ഇല്ല, നമ്മുടെ പലർക്കും ഇല്ല. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളതാണ് നല്ലത്, എനിക്കിഷ്ടമുള്ളത് നിങ്ങൾ പ്ലേ ചെയ്യണം, നിങ്ങൾ പാടണം, നിങ്ങൾ കളിക്കണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യില്ല. ആസ് എൻ ഓഡിയൻസ് ബി ഓപ്പൺ, ഓൾസോ ബി റെഡി ടു ലേൺ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഹൗ യു ഇൻവൈറ്റ് ആർട്ട് ഇൻ ടു യുവർ ലൈഫ്. ദാറ്റ്സ് ദ സെയിം വിത്ത് എവ്രിതിങ്, ഓൾ സോർട്സ് ഓഫ് ആർട്ട് ഫോംസ്. കാലിക്കട്ടിന് അതുണ്ട്,
1: കാലിക്കറ്റുകാരോട് എല്ലാ സ്നേഹവും,
0: ഒരുപാട് സ്നേഹം. കാലിക്കട്ട് എപ്പോ വിളിച്ചാലും കാശില്ലാതെ പോലും ഞാൻ വന്ന് പ്ലേ ചെയ്യും.
1: താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്.
2: തന്റെ സർഗജീവിതത്തെ കുറിച്ച് ഇന്ന് ആർട്ട് കഫേയിൽ സംസാരിച്ചത് ഡി ജെ നന്ദിനി ശ്രീ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: ആർട്ട് കഫേ.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യം അതിരടി എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ, വിഷ്ണു വിജയ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന സുഹേൽ കോയ, സംഗീതം വിഷ്ണു വിജയ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിനു വേണ്ടി സൂരജ് സന്തോഷ് പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ബിജിപാൽ.

0: പോലീസ്.
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിനു? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇനി കേൾക്കാം അൻപോട് കൺമണി എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം സാമുവൽ എബി.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുകളിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. റബ്ബർ ഉൽപ്പാദനത്തിലും പ്രധാന കൃഷിയായി ചെയ്യുന്നവരുടെ എണ്ണത്തിലും മുൻകാലങ്ങളേക്കാൾ വർധനയുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ഡ്രോണും കള്ളക്കടത്ത് വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ഗാനോപഹാരം കേൾക്കാം. ഗാനോപഹാരം

103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ഗാനോപഹാരം കേൾക്കാം. ഗാനോപഹാരത്തിൽ ആദ്യ ഗാനം മധുവിതു എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബും ചിന്മയും പാടിയത്. സുഹേൽ കോയയുടെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

ഇനി കേൾക്കാം മാജിക് മഷ്റൂം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും റിമി ടോമിയും പാടിയൊരു ഗാനം, രാജീവ് ഗോവിന്ദന്റെ വരികൾ, നാദർഷയുടെ സംഗീതം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
2: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
3: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
4: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
9: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
10: ഷോപ്പിക വെഡിംഗ്സ്,
11: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
12: ഗാനുപഹാരം ഇനി BMH ആരോഗ്യ ജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
0: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
13: സാർ, ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാലേ ഇത് നമുക്ക് പിന്നെ ശാശ്വതമായിട്ട് ലൈഫ് ലോങ് പേടിക്കാതെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണോ അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ ഇനി ഇതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടോ?
14: ഇത് ലൈഫ് ലോങ് എന്ന് പറയുന്ന ഒരു വലിയ ക്വസ്റ്റ്യനാണ്. കാര്യം എന്താന്ന് വെച്ചാൽ 65 വയസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ 66 വയസ്സുള്ള ഒരാൾക്ക് അടുത്ത 5 കൊല്ലം പരസഹായമില്ലാതെ ബാത്റൂമിലേക്ക് പോകാൻ പറ്റിയാൽ അയാളെ സമയത്തുള്ള ഒരു വലിയ കാര്യം മനസ്സിലായില്ലേ. അപ്പം അതിന്റെ ലോങ് ടേം റിസൾട്ട്സ്, ഓഫ്കോഴ്സ് ലോങ് ടേം റിസൾട്ട്സ് ആർ ഓഫ്കോഴ്സ് ഡിപ്പെൻഡന്റ് ഓൺ ഷോർട്ട് ടേം റിസൾട്ട്സ് എന്ന് പറയും. അതായത് ആദ്യം ഷോർട്ട് ടേം റിസൾട്ട്സ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാലല്ലേ ലോങ് ടേം റിസൾട്ട്സ് വരും. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കേസുകൾക്ക് മെഡിക്കൽ ഫോളോ അപ്പ് ആവശ്യമാണ്. കൃത്യമായ സമയത്ത് ചെക്കപ്പുകൾ നടത്തണം. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ തുടരേണ്ടതായിട്ടുണ്ട്. ഷുഗറിന്റെ കൺട്രോളും മെയിൻറ്റെയിൻ ചെയ്തതായിട്ടുണ്ട്. കൊളസ്ട്രോൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. BP നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എക്സർസൈസ് ഇതെല്ലാം ഉണ്ട്. മുറിവ് ഉണങ്ങിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കൃത്യമായ ഒരു വ്യായാമം എല്ലാം ചെയ്യുമ്പോൾ കാലിലേക്കുള്ള രക്തോട്ടം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലോങ് ടേം റിസൾട്ട്സ് കൊണ്ടുതരും.
13: ഓക്കെ.
14: അല്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞതോടെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ പഴയ ജീവിത രീതിയിലേക്ക് പോയാൽ കാര്യങ്ങൾ വീണ്ടും മോശമാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു കേസിന് ജാമ്യം കിട്ടുന്ന പോലെ
13: മനസ്സിലായി.
14: ഇത് കേസ് അവിടെ തന്നെ ഉണ്ട്. അതായത് രക്തക്കുഴലിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതും നിയന്ത്രണമില്ലാതെ ഷുഗർ പോകുന്നതാണ് അടിസ്ഥാന
13: പ്രശ്നം.
14: അതിന് നമ്മൾ തുടർച്ചയായിട്ടുള്ള ചികിത്സ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ തൽക്കാലം നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇംപ്രൂവ് ആകും.
13: മനസ്സിലായി.
14: അതാണ് ചികിത്സയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പൾ.
13: ഓക്കെ. ഈ സർജറിക്ക് ശേഷം റിക്കവറി ടൈം എത്ര മാത്രം എടുക്കും സാധാരണ സർജറി?
14: പ്രൊസീജിയറിന് പെർസെ ഇതെല്ലാം ഹോസ്പിറ്റലിൽ 3-4 ദിവസത്തെ സ്റ്റേ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ കാലിന്റെ അവസ്ഥ, ഗാംഗ്രീൻ ഒക്കെ ആയിട്ട് ഏത് ഷേപ്പിൽ രോഗി നമ്മുടെ അടുത്ത് വരുന്നു എന്നുള്ളതനുസരിച്ച് ഹോസ്പിറ്റൽ സ്റ്റേ കൂടാനും കുറയാനും മതി. സർജറി പെർസെ ഒരു 2-3 മണിക്കൂറിന്റെ ടൈമേ

0: ഉണ്ടാവുന്നുള്ളൂ. ആ പ്രൊസീജിയറിന് പെർസെ എല്ലാം കീഹോളി കൂടെ ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യമേ മാക്സിമം.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞില്ലേ ഈ ഇടുപ്പിന്റെ അവിടെ നിന്ന് മുട്ടിന്റെ അവിടേക്ക് ഉള്ള ഒരു ബ്ലോക്കേജിലാണ് നമുക്ക് ഈ സിനാരിയോ വരികയെന്നുള്ളത്. ഇപ്പൊ ഇടുപ്പിലേക്ക് ബ്ലഡ് വരുന്നില്ല എന്ന് വിചാരിക്കുക, അപ്പൊ എന്താ ചെയ്യുക?
0: അതൊരു നല്ല ചോദ്യമാണ്. ഇപ്പം ഇടുപ്പിന്റെ അവിടെ എവിടം ഏതെങ്കിലും ഒരു പോയിന്റ് വരെ രക്തമൊഴുക്ക് നല്ലോണം ഉള്ളിടത്തുനിന്ന് വേണം ബൈപ്പാസ് ചെയ്യാൻ. അപ്പൊ ഇടുപ്പിന്റെ അവിടെ വരെ രക്തം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആൻജിയോഗ്രാമിൽ നമുക്ക് ആ ഇൻഫർമേഷൻ മിക്കവാറും എല്ലാം കിട്ടും. സി ടി പെരിഫറൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ സി ടി അയോട്ടോഗ്രാം ചെയ്യുമ്പോൾ ബോഡിയിലെ മെയിൻ രക്തക്കൊഴലായിട്ടുള്ള അയോട്ടയിൽ നിന്നും അതിന്റെ ശാഖകളാണല്ലോ കാലിലേക്ക് വരുന്നത്. അപ്പോൾ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് അത് ആ ചിത്രത്തിൽ വ്യക്തമാകും. സപ്പോസ് ഇടുപ്പിന്റെ മേളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ചെറിയ ബ്ലോക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ഒരു സ്റ്റെൻഡിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ ബ്ലോക്ക് നീളം കുറവാണ്. പക്ഷെ വളരെ നീളത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അയോർട്ട എന്ന് പറയുന്ന മെയിൻ രക്തധമനിയിൽ നിന്ന് അയോർട്ടോ ഫെമറൽ ബൈപ്പാസ്, അയോർട്ടയിൽ നിന്ന് ഒരു പുതിയ റെഡിമെയ്ഡ് പൈപ്പ് വെച്ച് രക്തക്കുഴലിൽ ഉപയോഗിച്ച് കാലിലേക്ക് രക്തോട്ടം കൊണ്ടുവരാൻ പറ്റും. അതും പറ്റുന്നില്ലെങ്കിൽ ചില കേസുകൾക്ക് അയോർട്ട തന്നെ അസുഖബാധിതമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കയ്യിലേക്കുള്ള രക്തക്കുഴലിൽ കക്ഷത്തിന്റെ അവിടെ വെച്ച് അവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് അത് തൊലിയുടെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് കാലിലേക്ക് കൊടുക്കാം. ആക്സിലോ ഫെമറൽ ബൈപ്പാസ്, അങ്ങനെ പല ടെക്നിക്കുകളും. അത് ഏത് രോഗിക്ക് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ സി ടി പെരിഫറൽ ആൻജിയോഗ്രാം അയോട്ടോഗ്രാമിന് ശേഷമാണ്.
1: ഓക്കെ.
2: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമാ കെയർ.
4: ഇപ്പോൾ കോഴിക്കോട് BMH എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. 103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനോപഹാരത്തിൽ ഇനി വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിനായി ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയൊരു ഗാനം, വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാമിന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
6: ഇളയ നില സമർപ്പിക്കുന്നത്
7: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
8: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
9: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
6: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
8: പുത്തലത്ത് കണ്ണാശുപത്രി.
10: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
11: ഗാനോപഹരത്തിൽ അവസാനമായി പ്രകമ്പനം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഹനാൻഷ പാടിയത്. സുഹൈൽ കോയയുടെ വരികൾക്ക് ബിപിൻ അശോകിന്റെ സംഗീതം.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ലിലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ ജോർജ് ആണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായി വിരമിച്ച ലില്ലി പ്രഭാകരൻ പരിസ്ഥിതി സംരക്ഷണ രംഗത്തും സാമൂഹ്യ രംഗത്തും തന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് ഇന്ന്. കനറാ ബാങ്കിൽ നിന്ന് ഡിവിഷണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഏകദേശം 38 വർഷത്തോളം കാലം ബാങ്കിൽ പ്രവർത്തിച്ചു, അതും നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ട്. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ വീട്ടിലും ആ ഉത്തരവാദിത്വങ്ങളും പ്രാധാന്യവും ഒക്കെ നൽകിക്കൊണ്ടാണ് ഇതുവരെ ജീവിച്ചത്. അപ്പോൾ സാധാരണ നിലയിൽ സ്ത്രീകൾ വിചാരിക്കുക, ഇനി മതി, എനിക്കിനി റെസ്റ്റ് വേണം എന്നാണ്. പക്ഷേ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ, കൂടുതൽ സന്തോഷവതിയായി ഇപ്പോൾ സാമൂഹ്യ സേവന രംഗത്തും പരിസ്ഥിതി സംരക്ഷണ രംഗത്തും ഒക്കെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാര്യത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം തുടങ്ങാം, എവിടെയാണ് നാട്, ചേച്ചിയുടെ നാട് എവിടെയാണ്?
1: എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ പേരൻസൊക്കെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പാല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്ന് പയ്യന്നൂര് സെറ്റിൽ ചെയ്തവരാണ്. ഞാൻ ജനിച്ചതൊക്കെ പയ്യന്നൂരിനടുത്ത്. പയ്യന്നൂരിൽ നിന്ന് 43 കിലോമീറ്റർ കിഴക്കോട്ട് പോയി കോഴിച്ചാൽ എന്ന് പറയും, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിമോട്ട്. പിന്നെ എനിക്കിപ്പോൾ 67 വയസ്സായി. അപ്പോൾ അന്ന് തീരെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, റോഡില്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, വനമായിരുന്നു. ആക്ച്വലി എനിക്ക് 1.5 വയസ്സിൽ പോളിയോ വന്നു. പോളിയോ വന്ന് എൻ്റെ കാല് പതുക്കെ പതുക്കെ പൊങ്ങി പൊങ്ങി വന്ന് ഞാനൊരു 10-14 വയസ്സായപ്പോഴേക്കും എൻ്റെ വിരലിൽ മാത്രം കുത്തിയായിരുന്നു ഒരു കാല് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ സ്കൂള് 1.5

കിലോമീറ്റർ ദൂരത്തിലാണ് ഞങ്ങളുടെ എൽ പി സ്കൂൾ. അവിടെ ആണ് നാല് പേരെ പഠിച്ചത്. അത് കഴിഞ്ഞാൽ ഹൈസ്കൂൾ ഉള്ളത് 7 കിലോമീറ്റർ ദൂരെയാണ്. അവിടേക്ക് റോഡൊന്നും പ്രോപ്പറായിട്ടില്ല, വെറുതെ റോഡ് പോലെയുണ്ട്, മൺ റോഡുണ്ട്. മെറ്റൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവിടെ മെറ്റലൊക്കെ ഇട്ടു. 6-7 തോടുകളും പിന്നെ ഒരു 6 കടന്നിട്ടായിരുന്നു ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും ഈ കാലം വെച്ചിട്ട് ഞാൻ ഓരോ ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ഞാൻ വീഴും. എവിടെയെങ്കിലും ഒരു കല്ലിൽ തട്ടിയാൽ മതി, കാരണം ഒരു കാലിൽ ബാലൻസിലാണല്ലോ ഞാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും 9-ാം ക്ലാസ് വരെ, അതിനിടയ്ക്ക് എൻ്റെ പേരൻസ് എനിക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിരുന്നു, നാടൻ ട്രീറ്റ്മെൻറ്റ്, തിരുമ്മലും മുഴിയല്ലാതെ ഇതുമൊക്കെ. പക്ഷെ അതുകൊണ്ടൊന്നും എൻ്റെ ഇത് മാറിയില്ല. കാലം ഒന്നിനൊന്നിനെ പോയി, അവസാനം ഞാൻ വിരൽ മാത്രം കുത്തി, കാലിങ്ങനെ വളഞ്ഞു പോയിരുന്നു. എൻ്റെ പേരൻസ് ഒരു കാര്യം ചെയ്തു, അവർ എന്നെ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയില്ല. ഞങ്ങൾ 8 മക്കളിൽ 4-ാമത്തെ ആളാണ് ഞാൻ, പെൺമക്കളിൽ 2-ാമത്തതും. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് പക്ഷേ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. അന്നൊക്കെ ആൾക്കാർ ചട്ടുകാലിയിൽ നിന്നാണ് വിളിക്കുക, ലോക്കൽ ഭാഷയിലാണ്. എനിക്ക് ഏറ്റവും വിഷമമുള്ള എന്നെ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നതായിരുന്നു. നമുക്ക് വീട്ടുപേരും ഈ വീട്ടിലെ ചട്ടുകാലുള്ള പെണ്ണെന്നാണ് അറിയുക, അല്ലാതെ പേരിന് പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എല്ലാ വർഷവും ഞങ്ങളുടെ പാലായി നിന്ന് ആൾക്കാരിങ്ങനെ വിസിറ്റിന് വരും. അപ്പോൾ അവർ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ കാലിങ്ങനെ പൊങ്ങിപ്പൊങ്ങി വരുന്നു എന്ന്. എൻ്റെ വീട്ടുകാർ വിചാരിച്ചു ഞാനിങ്ങനെ തമാശന് നടക്കുന്നതാണെന്ന്. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല ശരിക്കും. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും വിക്രസ് കൂടിയൊരു കുട്ടിയായിരുന്നു അത്രേ ചെറുതിൽ. അപ്പോൾ എന്നെ കെട്ടിയൊക്കെ ഇടുമായിരുന്നാണ് പറയുന്നത്, എൻ്റെ ഇത് സഹിക്കാൻ മേലാഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ കാലിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു. അപ്പോഴാണ് അവർ പറയുന്നത് ഇതിനൊക്കെ ഓപ്പറേഷൻ ഉണ്ട് മെഡിക്കൽ കോളേജുകളിൽ. അപ്പം വേഗം തന്നെ ആ വർഷം ആ വെക്കേഷന് കോട്ടയത്തേക്ക് കൊണ്ടുപോയി. കോട്ടയത്ത് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെല്ലാം പറഞ്ഞൊക്കെ ഒപ്പിച്ചു. പക്ഷേ പോയ വഴിക്ക് ഞാൻ ജീപ്പിലിരുന്ന് എൻ്റെ കാലിലൊന്ന് ചൊറിഞ്ഞു, അത് പൊട്ടി പഴുത്തു മുട്ടിന് താഴെ. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പ്ലാസ്റ്റർ മുട്ട് വരെ ഇട്ടതുകൊണ്ട് പിന്നെ അങ്ങനെ വൈകി വൈകി വെക്കേഷൻ കഴിഞ്ഞു. സ്കൂള് തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ 9th നിന്ന് 10th ജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ അവിടേക്ക് കോട്ടയത്തേക്ക് ചേർത്തി. അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ സിസ്റ്റർ അവിടെ ടീച്ചറുണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അഡ്മിഷൻ ഒക്കെ മാർക്ക് ചെയ്തോളാം, നമുക്ക് ഇവിടേക്ക് ആ ഒരു കൊല്ലം കളയണ്ടെന്ന്. അങ്ങനെ സ്കൂള് 1-ാം തീയതി തുറന്നു, 4-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ. 1.5 മാസം കാല് പ്ലാസ്റ്ററിൽ, സ്കൂളിൽ പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുത്ത് കഴിയുമ്പോൾ കാല് ശരിക്കും ഉള്ള തോലും നമ്മുടെ തഴമ്പൊക്കെ പോയിട്ട് പിന്നെ നടക്കാനേ പറ്റില്ല. പിന്നെ പിടിച്ച് കയറൊക്കെ കെട്ടി നടന്ന് പിടിച്ച് കുറേ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത ഓപ്പറേഷൻ. അത് ടെൻഡൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. അങ്ങനെ എൻ്റെ കാല് കാലുരൂപത്തിലായി. അതിന് ലിവറേജ് കിട്ടാനാണ് ഈ 2-ാമത്തെ ഓപ്പറേഷൻ. അങ്ങനെ 10-ാം ക്ലാസ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. എൻ്റെ ദൈവാനുഗ്രഹത്തിന് എനിക്ക് ആ വർഷത്തെ സ്കൂളിലെ 3 ഫസ്റ്റ് ക്ലാസ്സിലൊന്ന് എനിക്കായിരുന്നു. 1974 ഞാൻ 10th പാസ്സാകുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു അന്ന്. ഫസ്റ്റ് ക്ലാസ്സിനൊക്കെ നല്ല വിലയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് കോളേജിൽ അഡ്മിഷനും കിട്ടും. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ് നിർമ്മലേരി കോളേജിലായിരുന്നു, അതുകൊണ്ട് എന്നെ അവിടെ തന്നെ പ്രീ ഡിഗ്രി ചേർത്തി. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ മെഡിസിന് പോകണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. മെഡിസിന് പോകണമെന്നുള്ള ആഗ്രഹം വരാൻ കാരണം ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പം വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പം ഡോക്ടർമാരൊക്കെ വന്നൊന്ന് സ്വാന്തനപ്പെടുത്തുമ്പം എനിക്കുണ്ടായ ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ എനിക്കും എല്ലാവർക്കുമൊക്കെ ഒരു സാന്ത്വനം കൊടുക്കണം. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഡോക്ടറാണെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നല്ലപോലെ പഠിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ് എന്തായാലും മേടിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ ഡിഗ്രിക്ക് പാലാ അൽഫോൺസ കോളേജിലാണ് ചേർന്ന്. എൻ്റെ അമ്മയുടെ സിസ്റ്റർ അവിടെ തന്നെ കോളേജ് പ്രൊഫസറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോരെ, ലേഡീസ് കോളേജുമാണല്ലോ. അതിനിടയ്ക്ക് ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു പേപ്പട്ടി കടിച്ചു. പേപ്പട്ടി കടിച്ചപ്പം 43 കിലോമീറ്റർ ദൂരേ ഉള്ളു ഞങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ 14 ഇഞ്ചക്ഷൻ പൊക്കിളിന് ചുറ്റും, അന്ന് വലിയ സൂചിയിലാണ്, 1.5 ദിവസം എടുക്കുക. അപ്പോൾ അവിടെ അമ്മ എൻ്റെ കൂടെ വന്നേ. അമ്മയുടെ കൈ നോക്കിയിട്ടൊരു കാക്കാലത്തി പറഞ്ഞു ഈ കുട്ടി 18 വയസ്സിൽ അന്യജാതിക്കാരൻ്റെ കൂടെ ഓടിപ്പോകും. അപ്പം ശരിക്കും ഒരു ഓർത്തഡോക്സ് വീടാണ് എൻ്റേത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തിയും കുടുംബത്തിൽ ഇഷ്ടം പോലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ബിഷപ്പുമാരൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് ഇങ്ങനത്തത് കേൾക്കുമ്പോൾ അന്ന് അത് ഭയങ്കര ഇതായി, എനിക്കും പേടിയായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ 18 ആണെന്ന്, ഇനി എനിക്കെങ്ങാനും അതൊരു മിക്സഡ് കോളേജായിരുന്നു, ഇനി ഞാൻ വിമൻസ് കോളേജിലേ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഡിഗ്രി പോയി. അവിടെ പഠിച്ചു 3 കൊല്ലം, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് നല്ല മാർക്കും കിട്ടി. എൻ്റെ കഷ്ടകാലത്തിന് മെഡിസിന് അപ്രാവശ്യം കുറേ ആൾക്കാർ ഇപ്പം നീറ്റിൽ സ്കാം നടന്ന പോലെ സ്കാം നടത്തി കുറേ മാർക്ക് കയറ്റി, എനിക്ക് 5 മാർക്കിന് കിട്ടിയില്ല.

0: മെഡിസിൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും? ഞാൻ വേറൊന്നിനും അപ്ലൈ ചെയ്തില്ല. അന്ന് അതെൻ്റെ വിഡ്ഢിത്വമായിരുന്നു. പി ജിക്കോ എന്തിനു വേണമെങ്കിലും എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു, അത് ഞാൻ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ആ ഒരു വർഷം പോയല്ലോ എന്ന് വിചാരിച്ചത്, ഈ കുഗ്രാമത്തിൽ കിടന്നാൽ ഞാനവിടെ ഇതാകില്ലെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ, അന്നൊക്കെ എനിക്ക് ഇത്തിരി നല്ല ജനറൽ നോളജൊക്കെ ഉണ്ടായിരുന്നു, ഏത് കോമ്പറ്റീവ് എക്സാം എഴുതിയാലും ഞാൻ ജയിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ ഇനി ഇത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് എക്സാംസൊക്കെ എഴുതണം, എന്നാൽ ഒരു ഫോറിൻ ലാംഗ്വേജ് ഇരിക്കട്ടെ. അതിൽ ഇപ്പം വെറുതെ ഈ കൊല്ലം പോയല്ലോ. അങ്ങനെ ഞാൻ അതിനെ റഷ്യൻ ലാംഗ്വേജിന് ചേർന്നു, യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ റഷ്യൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പാർട്ട് ടൈം കോഴ്സായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വിഷമമായി. അപ്പൻ്റെ കാശ് ഇത്രയും ചിലവാക്കി ഹോസ്റ്റലിൽ നിർത്തി ഞാൻ ഈ പാർട്ട് ടൈം കോഴ്സാണല്ലോ പഠിക്കുന്നത്. അപ്പോഴാണ് ആ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി സയൻസ് എന്നൊരു കോഴ്സ് ഉള്ളതിനെ പറ്റി ഞാൻ അറിയുന്നത്,
1: ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് എത്തുന്നത്.
0: അതെ അതെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈബ്രറി സയൻസിന് അപ്ലൈ ചെയ്തു. അത് തേർഡ് ബാച്ചാണ് തുടങ്ങുന്നത്. അത് എങ്ങനെ ബി എഡ് മാതിരിയാണ്, നമ്മൾ പാസ്സാകുന്ന വർഷം കിട്ടില്ല, മറ്റേ അത് കഴിഞ്ഞ് അതിൻ്റെ അഡ്മിഷൻ ആ സമയത്താണ് വരിക. അപ്പോൾ ഞാൻ അതിന് ചേർന്നു ലൈബ്രറി സയൻസ്. ഞാൻ തേർഡ് ബാച്ച് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ റഷ്യൻ പഠിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഇത്രയും മാർക്കൊക്കെ ഇല്ലേ, എത്രയാ എക്സാംസ് വരുന്നത്, ബാങ്കിലെ തുടർന്ന് എഴുതുകയെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെ എനിക്ക് ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത്, അത് യൂണിവേഴ്സിറ്റി ജോലിയുള്ള ഒരാളാണ്, അങ്ങേര് തന്നെ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് 20 രൂപ ഞാൻ കൊടുത്തതേ ഉള്ളൂ, കാരണം അന്ന് ഡ്രാഫ്റ്റ് 20 രൂപയുടേതാണ്. അങ്ങേര് തന്നെ അത് അയച്ചു. എന്നിട്ട് അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ലൈബ്രറി പോയിരുന്ന ഈ കോമ്പറ്റീഷൻ സക്സസ് കോമ്പറ്റീഷൻ മാസ്റ്റർ നോക്ക്, ടെസ്റ്റ് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിൽ ടെസ്റ്റ് എഴുതി. അപ്പോൾ ലൈബ്രറി സയൻസ് ഭയങ്കര ഒരു ഹെക്ടിക് കോഴ്സാണ്, ഒന്നും നമുക്ക് സമയമില്ല, ഫുൾ ടൈം റെഫറൻസ് അങ്ങനെ ഇങ്ങനെ നല്ല തിരക്കുള്ളതാണ്. അപ്പോൾ ഞാൻ റിസൾട്ടൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ, ടെസ്റ്റ് എഴുതി. ഇൻ്റർവ്യൂവിന് കാർഡ് വന്നപ്പോഴറിഞ്ഞ് ഞാൻ ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെന്ന്. ഇൻ്റർവ്യൂ കൽപ്പക ടൂറിസ്റ്റ് ഹോമിലായിരുന്നു കാലിക്കറ്റിൽ, വീട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ പോയി ഈ ലൈബ്രറി സയൻസിൻ്റെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് പേരുള്ളത് കൊണ്ട് ഹോസ്റ്റലിലൊക്കെ എല്ലാവരും എന്നെ ലില്ലി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഈ ത്രേസ്യാമ്മ ജോർജ് എന്നുള്ള ഒഫീഷ്യൽ മാത്രമാണ്. അപ്പം അത് കാരണം എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചവർ ഈ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഈ പോസ്റ്റ്മാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊണ്ട് 4 ദിവസം നടന്നു. എല്ലാവരും ചോദിക്കുമ്പോൾ ഈ പേര് ഹോസ്റ്റലിലെ ആൾക്കാർ അറിയില്ല. പിന്നെ വാർഡൻ പറഞ്ഞു അവർ ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കാനറാ ബാങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ നടക്കായിരുന്നു, കോഴിക്കോട് തന്നെ എനിക്ക് പോസ്റ്റിങ്ങും കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൗകര്യമായി. ഞാൻ ആ ലാസ്റ്റ് പരീക്ഷയൊക്കെ അവിടെ നിന്ന് വന്നു പോയി കരുതി. അങ്ങനെ എനിക്ക് കാലിക്കറ്റ് ചാലപ്പുറം ബ്രാഞ്ചിൽ ക്ലർക്കായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ കോഴിക്കോട് വന്നു. കോഴിക്കോട് ചാലപ്പുറം ബ്രാഞ്ചിലായിരുന്നു, YWCA താമസിക്കാനും സൗകര്യം കിട്ടി, ഒരു ഫ്രണ്ട് സഹായിച്ചു. ആ YWCA താമസം തന്നെ എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളൊക്കെ കിട്ടി. ബാങ്കിൽ 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവിടേക്ക് ട്രാൻസ്ഫറായി വന്നത്, ഇവൻ്റെ ബ്രാഞ്ചിലല്ല, ചെറുകുട്ടിയുടെ ബ്രാഞ്ചിൽ. അങ്ങനെ ഞങ്ങൾ ഒരു പാട്ടിൽ കൂടി കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. അങ്ങനെ അങ്ങനെ ഒരു കോഴിക്കോടുകാരനായതുകൊണ്ട് ഞാൻ കോഴിക്കോട് സെറ്റിലായി. അങ്ങനെ ഞങ്ങൾ എരഞ്ഞിപ്പാലത്ത് 39 കൊല്ലം മുമ്പ് താമസമായി. ഞാൻ വീട്ടിൽ കൃഷിക്കാരുടെ വീട്ടിൽ ജനിച്ചു വളർന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ കൃഷിക്കാരി എന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജോലി ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും ബാംഗ്ലൂർ, ഡൽഹി, ബോംബെയിലൊക്കെ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ആ പോയ സ്ഥലത്തൊക്കെ എനിക്ക് വീടിനോട് ചേർന്ന് കൃഷി ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് വീടാണ് കിട്ടിയിരുന്നത്, അതുകൊണ്ട് അതിൻ്റെ ചുറ്റിന് ഞാൻ എല്ലാം നട്ട് ടെറസിലേക്ക് കയറ്റി എല്ലാ പച്ചക്കറിയും ഉണ്ടാക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഡൽഹിക്കാണ് ട്രാൻസ്ഫറായി. അവിടെ പക്ഷേ കോൺക്രീറ്റ് ജംഗിളായിരുന്നു, ഒന്നും നടന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ കൃഷിക്കാരി അങ്ങനെ തന്നെ നിന്നു. പിന്നെ തിരിച്ച് കോഴിക്കോട് വന്നപ്പോഴും ഞാൻ വീടിനടുത്തൊക്കെ കൃഷി ചെയ്ത് ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ബോംബെക്കാണ് ട്രാൻസ്ഫർ ആയത്. ബോംബെയിൽ 14 നിലയുള്ളൊരു ബിൽഡിങ്ങിൽ 9-ാം നിലയിലായിരുന്നു വീട്. പക്ഷേ ഞാൻ എൻ്റെ വിൻഡോ സില്ലിൽ മുഴുവനും ബാഗ് വെച്ച് ഞാൻ അവിടെ പലതും ഉണ്ടാക്കി. ഒരു പയറിന്ന് 112 പയറ് ഞാൻ പറിച്ചു. പുതിന, കറിവേപ്പ്, നമുക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് ചീരകൾ, അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ബോംബെയിൽ അവിടെ ഞങ്ങൾക്ക് സ്വന്തം അപ്പാർട്ട്മെൻറ്റാണ്, ബാങ്കിൻ്റെ തന്നെ ക്വാർട്ടേഴ്സായപ്പം ഒരു കുറച്ച് സ്ഥലം അവിടെ വെറുതെ കിടന്ന് ഞാൻ അവരോട് ചോദിച്ച് അത് ക്ലീനാക്കി. അതിനുള്ളിൽ ഞാൻ 5 വെറൈറ്റി വാഴ നട്ടു, പിന്നെ പപ്പായ, ബാക്കി പച്ചക്കറികൾ, ചീരകൾ, മെഡിസിനൽ പ്ലാന്റ്സ്, അതൊക്കെ നട്ട് 16 വാഴക്കുല വെട്ടിയിട്ടാണ് ഞാൻ ബോംബെയിൽ നിന്ന് പോന്നേ. അങ്ങനെ ബോംബെയിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് വീണ്ടും വന്നു. അങ്ങനെ വന്ന സമയത്ത് ഹസ്ബൻഡ് പൂനെയിൽ, മകൻ കൽക്കട്ടയിൽ, മകൾ ബോംബെയിൽ, ഞാൻ കാലിക്കറ്റിൽ. അതെൻ്റെ റൂറൽ സർവീസ് തീർക്കാൻ വേണ്ടിയാണ് കോഴിക്കോടേക്ക് ഞാൻ വന്നത്. മറ്റേ ഭാഗത്തൊക്കെ ഞാനപ്പോൾ സീനിയർ മാനേജറായിരുന്നു. വഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ തുറന്നു വിടുമായിരുന്നു ഞങ്ങളുടെ വീടിനടുത്തുള്ള എരഞ്ഞിപ്പാലം ആ റോഡിലൊക്കെയുള്ള.

0: അപ്പോഴെനിക്ക് തോന്നി ആ റോഡ് സൈഡൊക്കെ ഭയങ്കര കാട് പിടിച്ചു കിടക്കുക, അതിലെ കുറുക്കനൊക്കെ രാത്രിയിൽ നമ്മൾ പോകുമ്പോൾ ചാടും, പെരുമ്പാമ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുറേ മരങ്ങളൊക്കെ നട്ടു തുടങ്ങി. അത് കുറേ മുമ്പ് ചെയ്തതാണ്. എല്ലാം ഫലവൃക്ഷങ്ങൾ മാത്രമേ നട്ടിട്ടുള്ളൂ ഞാൻ, ബാക്കിയുള്ളതൊക്കെ കോർപ്പറേഷനോ ഫോറസ്റ്റുകാരൊക്കെ നട്ടതാണ്. അത് കഴിഞ്ഞു, അങ്ങനെ അതൊക്കെ വളർന്നുകൊണ്ടിരുന്നു, കുറേ പച്ചക്കറിയൊക്കെ നട്ടു. അത് കഴിഞ്ഞ് ഞാൻ 2019 റിട്ടയറായി. ഞാൻ അതിനിടയ്ക്ക് പട്ടാമ്പിക്ക് എനിക്ക് ട്രാൻസ്ഫറായിരുന്നു, അവിടെയും എനിക്ക് കൃഷിയുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് കൃഷിയുണ്ട്, എൻ്റെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പിന്നെ 2019 ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ ചെറിയ സ്കൂളുകളിൽ നഴ്സറി പ്രീ നഴ്സറി കുട്ടികളിൽ കുറച്ച് പൗരബോധമൊക്കെ പറഞ്ഞു കൊടുക്കണം, കുറച്ച് കമ്പാഷൻ ആ കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. അതൊക്കെ വിചാരിച്ച് വന്ന് ഞങ്ങൾ 2019 മെയ്യിൽ ഞാൻ റിട്ടയർ ചെയ്തു. ജൂലൈയിൽ ഞങ്ങളൊന്ന് അമേരിക്കയ്ക്ക് പോയി, എൻ്റെ ആൾക്കാരുണ്ട്, അപ്പം ബ്രദറുണ്ട്. അപ്പോൾ അമേരിക്കയിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇതിനെ തുടങ്ങാനായപ്പോഴത്തേക്കും കൊറോണ വന്നു. കൊറോണ വന്നതിൻ്റെ ഒരു കാര്യവും നടന്നില്ല, എനിക്ക് സ്കൂളിൽ നിന്നല്ല, കുറേ നാളത്തേക്ക് സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എൻ്റെ PHED റോഡിലാണ് എൻ്റെ വീട്, ആ സരോവരൻ റോഡ് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം പെറുക്കി, എന്നിട്ട് അവിടെ മുഴുവൻ കുറേ പൂക്കളും ഫലവൃക്ഷങ്ങളും ഗ്യാപ്പിലൊക്കെ ഫുള്ള് നട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ AXCയെ കണ്ട് ചോദിച്ചു, ഇത് ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ വലുതും നടട്ടെ എന്ന്. അതിനാണ് കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ സമ്മതിച്ചു. അങ്ങേര് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 35 ചാക്ക് പ്ലാസ്റ്റിക് പെറുക്കി, കാരണം ആ ഓഫീസ് തുടങ്ങിയ പിന്നെ അവരവരുടെ പ്ലാസ്റ്റിക് ഒന്നും അവിടെ മാറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ മുഴുവൻ ഞാൻ തന്നെ കുറച്ചെ കുറച്ചെ കാടൊക്കെ വെട്ടി അവിടെ ഓരോന്ന് നട്ട് നട്ട് നട്ട് അവിടെ കപ്പ, വാഴ, ചേന, ചേമ്പ്, എല്ലാം നമുക്ക് വേണ്ട എല്ലാ സാധനവും, പിന്നെ കുറേ മരങ്ങളും അങ്ങ് നട്ടു. പിന്നെ എല്ലാം ഉണ്ട്, നെല്ലിയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പേരയുണ്ട്, നാരകമുണ്ട്, എല്ലാ സാധനമുണ്ട്. സപ്പോട്ട, മുരിങ്ങ, ചാമ്പ, നെല്ലി, അങ്ങനെ എല്ലാ സാധനവും, ഒരു 5-6 വെറൈറ്റി വാഴയെല്ലാം നട്ടത് നന്നായിട്ടുണ്ടായി. നല്ല ക്രോപ്പായിരുന്നു. പപ്പായൊക്കെ ഇഷ്ടം മാതിരി. അപ്പോൾ സ്റ്റാഫിനും സൗകര്യമായി, അവർ പച്ചക്കറി മേടിക്കേണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെയായി. അപ്പോഴേ എന്നെപ്പറ്റി പേപ്പറിൽ വന്നിരുന്നു, ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കാലിയായി സ്ഥലം കിടക്കുന്നു, വേണമെങ്കിൽ അവിടെ ചെയ്തോളൂ എന്ന്. അങ്ങനെ എൻ്റെ 2 ഫ്രണ്ട്സിൻ്റെ 2 പ്ലോട്ടിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം വേറൊരു ഡോക്ടർ വന്ന് പറഞ്ഞു, എനിക്കൊരു 26 സെൻറ്റ് ഒരിടത്ത് വെറുതെ കിടക്കുക, അതൊന്ന് ഡെവലപ്പ് ചെയ്ത് തരുമെന്ന്. അത് ഞങ്ങൾ ചെയ്തു കൊടുത്തു. എനിക്ക് രണ്ടുമൂന്ന് കൊറോണക്കാലത്ത് ജോലിയില്ലാത്ത കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവരെ കൂട്ടി, ഡിഗ്രി കഴിഞ്ഞ് നിന്നിരുന്ന കുട്ടികളെ അവർക്ക് പൈസയും കൊടുത്ത് അങ്ങനെ അതും ശരിയാക്കി. അപ്പം വേറെ ആൾ പറഞ്ഞു എൻ്റെ 15 സെൻറ്റ് അവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കുറേ ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാ ആവശ്യത്തിനും കൃഷിയായി, എല്ലാ സാധനവും എൻ്റെക്ക് ആവശ്യത്തിൽ കൂടുതലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് സോഷ്യൽ സർവീസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനെ കണ്ട് ചോദിച്ചു. അതിനുള്ളിൽ കുറേ സ്ഥലം വെറുതെ കിടക്കുക, 20 ഏക്കറുണ്ടത്, ഞാൻ ഇത്തിരി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന്. ഓ, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും കുറച്ച് അവിടുത്തെ തന്നെ വർക്കേഴ്സും ഒക്കെ കൂടിയിട്ട് ഞങ്ങളവിടെ കപ്പ നട്ടു, കുറേ സാധനങ്ങൾ നട്ടു. പിന്നെ കുറേ സ്കൂളിൽ നിന്നൊക്കെ NSS വോളണ്ടിയേഴ്സിനെ കുറേ സ്കൂളുകാരെന്നെ ഹെൽപ്പ് ചെയ്യാൻ വിട്ടു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കുറേ കൃഷി ചെയ്തു. എന്തായാലും ഞാനിപ്പം ടോട്ടൽ 300 കിലോ കപ്പ അവർക്ക് പറിച്ചു കൊടുത്തു. ഇനിയും ഉണ്ട്, പലതും ചെയ്യാൻ അവിടെ കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വീണൊന്ന് കൈയൊടിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇപ്പം അങ്ങോട്ട് പോയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം എനിക്ക് ആവശ്യത്തിന് എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ പോകുന്നു കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കുട്ടികളിൽ കുറച്ചുകൂടെ പോരാ, അവർക്ക് നമ്മുടെ ഈ കാര്യങ്ങളിലേക്കൊന്നും താല്പര്യമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, നമ്മളിങ്ങനെ ചെയ്താൽ പോരാ, കുറച്ചുകൂടെ ഇതൊക്കെ വേണം, മൊബൈലിൽ നോക്കി സമയം കളയരുത്. അപ്പം ചില സ്കൂളുകാരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവർക്കൊരു ഇത് കൊടുക്കാൻ. പിന്നെ ചക്കയെപ്പറ്റിയും ചക്കയുടെ ഉപയോഗത്തെപ്പറ്റി അത് ചില റെസിഡൻസ് ആൾക്കാർ ചിലർ വിളിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ അത്യാവശ്യം പ്രായമായവരെയൊക്കെ ഞാൻ കാണാൻ പോകും.
1: പിന്നെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ
0: ഞാൻ എൻ്റെ മക്കൾ 2 പേരും സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഫീസ് അധികം ഇല്ല, എനിക്കത്ര ചിലവൊന്നുമില്ല. കുട്ടികൾക്ക് വേറെ അങ്ങനെ മറ്റേ പ്രൈവറ്റ് സ്കൂളിലുള്ള പോലത്തെ ഒന്നുമില്ല. അപ്പം ഞാൻ ആ കാലത്ത് 1995 onwards ഞാൻ ഓരോ കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഞാൻ റിട്ടയർ ചെയ്യുന്നവരെ ഉണ്ടായിരുന്നു കുറേ കുട്ടികൾ. നഴ്സിംഗ് പഠിച്ചവരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചവരുണ്ട്, ഡിഗ്രി പഠിച്ചവരുണ്ട്,

0: ലാബറട്ടറി ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിച്ചവരുണ്ട്. നേഴ്സിംഗ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പേരെ ഹെൽപ്പ് ചെയ്തത്. ഒരു ഗുണമുണ്ട് കേട്ടോ, ഈ പഠിച്ചു പോയവരാരും പിന്നീട് എന്നെ കണ്ട മട്ടുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് ഒരു കണക്കിന് നല്ലതാണ്, അല്ലെങ്കിൽ അവർക്കൊരു വിഷമം വരുമായിരിക്കും നമ്മൾ സഹായിച്ചതിൻ്റെ ആ ഒരു ഒബ്ലിഗേറ്ററി ഫീലിംഗ്. ഒരു കുട്ടി മാത്രമുണ്ട് എൻ്റെ ഒരു ബ്രാഞ്ചിൽ, ഒരു റൂറൽ ബ്രാഞ്ചിലിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. പക്ഷെ ആ കുട്ടി ഭയങ്കര ഇത്, ഞാൻ തരണ്ടാന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ആ കുട്ടിക്ക് എവിടെങ്കിലും കിട്ടുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്ന് തരും. എന്നിട്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് തന്നാൽ ഇനിയൊരാവശ്യം വന്നാൽ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് തരുന്നത്. ആ കുട്ടിയെ ഞാൻ ബി എഡ് പഠിക്കാനാണ് സഹായിച്ചത്. അതിനിപ്പോൾ ഒരു സ്കൂളിൽ ജോലിയുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഫാമിലി കേൾക്കുമ്പം എനിക്കൊരു ആർഭാടവും ചെയ്യാൻ തോന്നിയല്ല. കാരണം അവർ വെറും റേഷനരി മാത്രം കിട്ടി അതുകൊണ്ട് ജീവിക്കുന്നവരാ. ഒരു വീടുണ്ട് ഞാൻ അറിയുന്നത്, അതൊരു കസ്റ്റമറാണ്. ആക്ച്വലി അവരുടെ ലോൺ റീപേ ചെയ്യാൻ വേണ്ടി ഞാൻ നോട്ടീസ് അയച്ച് അവർ വന്നതാണ്. നോക്കുമ്പോൾ ഫാദർ മെൻ്റലാണ്, മൂന്ന് പെൺപിള്ളേർ, അതിൽ മൂത്ത കുട്ടീനെ കല്യാണം കഴിച്ചു, ഡൈവോഴ്സായി, വീട്ടിൽ വന്നിരിക്കുക, ചെറിയതിനും കൊടുത്ത് പോരാത്തതിന്. രണ്ടാമത്തെ കുട്ടീനെയാണ് ഞാൻ ഈ സഹായിച്ചത്. ആ കുട്ടി ഇപ്പം ജോലിയുണ്ട്. മൂന്നാമത്തെ കുട്ടീനെയും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കെട്ടി, അതും ഡൈവോഴ്സായി, വീട്ടിലുണ്ട്. അപ്പം ഭയങ്കര സങ്കടമാണ് അവർക്ക്. ഈ കുട്ടിക്ക് അതും ടെമ്പററി ജോലിയേ ആയിട്ടുള്ളൂ, അപ്പം പ്രോപ്പറായിട്ടില്ല. അപ്പം എനിക്ക് ഒരു ആർഭാടം ചെയ്യാൻ തോന്നിയല്ല. അപ്പം ഞാൻ ഒരു 36 കൊല്ലം മുമ്പ് നാച്ചുറോപ്പതിയിലേക്ക്, എൻ്റെ അമ്മയാണ് ആക്ച്വലി അതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതൊരു ഭയങ്കര നല്ല ഇതായിരുന്നു. പിന്നെ ഇവിടെ വർമാജി എന്ന് പറഞ്ഞിട്ട് CRR വർമ്മ നാച്ചുറോപ്പതി മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് പഠിച്ച്, ഞാനത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അതിൻ്റെ ഇതിന് ചേർന്ന്, എനിക്ക് ഞാനിപ്പോൾ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ് നാച്ചുറോപ്പതിയിൽ. കഴിഞ്ഞ 36 കൊല്ലമായിട്ട് ഞങ്ങൾ മരുന്നൊന്നും കഴിക്കാറില്ല, ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിൽ ജീവിച്ചെങ്കിലും മക്കൾക്കും ഞാൻ ഒരു മരുന്നും കൊടുത്തിട്ടില്ല, എൻ്റെ രണ്ട് മക്കൾക്കും.
1: അങ്ങനെ ഭക്ഷണമൊക്കെ അപ്പോൾ എങ്ങനെ
0: ഭക്ഷണം? അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് നാച്ചുറോപ്പതൊന്നുമല്ല. ഞാൻ ഭക്ഷണം സാധാ ഭക്ഷണം, ഞാൻ വെജിറ്റേറിയനാണ്. ഞാനൊരു 36 കൊല്ലം മുമ്പ് വെജിറ്റേറിയനായി മാറി. പിന്നെ ഞാൻ ചായയും കാപ്പിയൊന്നും കഴിക്കാറില്ല. അത് ആക്ച്വലി എൻ്റെ ഒരു ഹോസ്റ്റലിലെ നന്നായി കിട്ടാത്തതുകൊണ്ട് അവരോട് വഴക്കിന് പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ നിർത്തിയതാണ്. അപ്പോൾ അത് ഇത് രണ്ടും എനിക്കില്ല. പിന്നെ ബേക്കറി സാധനങ്ങളൊന്നും ഞാൻ അധികം കഴിക്കാറില്ല. എനിക്ക് കഴിക്കണമെന്ന് തോന്നി ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ വെളിച്ചെണ്ണ, നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ തന്നെ ഒരു മെഷീൻ മേടിച്ച് ഞാൻ തന്നെ ആട്ടുന്നത്. നല്ലെണ്ണ, വെളിച്ചെണ്ണ, കടലെണ്ണ, എന്തെണ്ണയും ഞാൻ തന്നെ ആട്ടുന്നത്. പിന്നെ കഴിയുന്നതും നമ്മൾ ഹോം ഗ്രോൺ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുക. പിന്നെ ചില സമയത്തൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ പുറത്തൊന്നും ഞാൻ കഴിക്കാറേ ഇല്ല. എനിക്ക് ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമേ ഇല്ല. പുറത്ത് കഴിയുന്നത് ഞാൻ പോവുകയല്ല. പിന്നെ ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഫ്രൂട്ട്സ് ഇല്ലാത്ത നാടില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഒരുപാട് ഇൻ്റർനാഷണൽ യാത്രകൾ ചെയ്ത്, അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഫ്രൂട്ട്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണം വേണ്ടെങ്കിൽ കഴിക്കാതിരുന്നാൽ മതി. അവരുടേത് നമുക്ക് പിടിക്കുന്നില്ലെങ്കിൽ, കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ആർക്കും സൂക്കേട് വരില്ല, കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് അസുഖം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹെൽത്ത് വൈസ് ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ ഓൾ ഫാമിലി ഓക്കെയാണ്. പിന്നെ ഈ കുട്ടികളെ സഹായിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും രണ്ടു മൂന്ന് കുട്ടികൾക്ക് ഞാൻ യൂണിഫോം ബുക്കിനൊക്കെ പൈസ കൊടുത്തു. ഒരു കുട്ടിയുടെ കോഴ്സും ഇപ്പം ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെൻഷനായി, അതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ചായതിനിടയ്ക്ക് ഞാൻ ഒരാളെ സഹായിച്ചു. അതൊന്ന് പറയട്ടെ, അത് ഞാൻ എളയറ്റിൽ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ, അന്ന് ഞാൻ സീനിയർ മാനേജറാണ്, എൻ്റെ റൂറൽ സർവീസ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ബസ്സിലായിരുന്നു പോകുന്നത്. ഇവിടുന്ന് 10-38 കിലോമീറ്റർ ഉണ്ട് ആ ബ്രാഞ്ചിലേക്ക്. അപ്പോൾ ഞാൻ ഒരു ബസ്സിലെ കിളിയെ പരിചയപ്പെട്ടു. അതായത് അവിടുന്ന് കയറി ഇവിടെ എത്തുമ്പോഴത്തേക്കും ബസ്സിൽ പെണ്ണുങ്ങളൊന്നും കാണില്ല. അപ്പോൾ ഞാൻ എരഞ്ഞപ്പാലൊക്കെ ആകാനാകുമ്പോൾ വന്ന് ഞാൻ ആ കിളിയുടെ സീറ്റിലിരിക്കും. മറ്റൊക്കെ സീറ്റിൽ ആണുങ്ങളുമായിരിക്കും, പിന്നെ എനിക്ക് ഇറങ്ങുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ അവനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവന് 7 കൊല്ലമായി ആ ബസ്സിൽ. അവന് ഞാൻ ചോദിച്ചു എത്ര രൂപ കിട്ടുമെന്ന്. അപ്പം 1 രൂപ കിട്ടിയാൽ അവന് 5 പൈസ അവനാണ്, 6 പൈസ കണ്ടക്ടർക്ക്, 7 പൈസ ഡ്രൈവർക്ക്, അങ്ങനെയാണ് അത്രേ. അപ്പം അവന് ഒരു ദിവസം ആ ബസ്സിന് 4 ട്രിപ്പുണ്ട് താമരശ്ശേരി കാലിക്കട്ട്. അപ്പം അവനൊരു 500 രൂപയൊക്കെ ദിവസം കിട്ടും. ഞാൻ ചോദിച്ചു എനിക്ക് എത്ര ബാക്കിയുണ്ടാവും. ഓ, അതൊന്നുമില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് എല്ലാം അവൻ ഹോട്ടലിൽ നിന്ന് കഴിക്കണം, ബാക്കി അവൻ തണ്ണിയടിക്കും, അതിൻ്റെ കൂടെ സിഗരറ്റും വലിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ, ഇതുകൊണ്ട് എന്താ കാര്യം നിനക്ക്? ഞാനൊരു ബാങ്കിലാണ്, നിനക്ക് ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് ലോണ് തരട്ടെ എന്ന് ചോദിച്ചു. അയ്യോ, അതൊക്കെ എൻ്റെ സ്വപ്നമാണെന്ന് നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യം നീ സിഗരറ്റ് വേലി നിർത്ത്. അത് കഴിഞ്ഞ് അവനെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവൻ സാമിയാണ്. അപ്പം ഞാൻ അവനോട് അങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ ചോദിച്ചു, സാമിമാർ സിഗരറ്റ് വലിക്കാൻ പാടുണ്ടോയെന്ന്. അപ്പോൾ അവനൊരു ചമ്മൽ തോന്നി. അത് കഴിഞ്ഞ് പിന്നീട് അന്നേരം ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ഞാൻ കാണുമ്പോൾ നരുക്കുനിയിലൊക്കെ ബസ് നിർത്തുമ്പോൾ മാറി നിന്ന് വലിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഫ്രണ്ടിൽ കയറിയല്ല, ബാക്കിലാണ് കയറുക, അതിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ്. അപ്പം ഞാൻ പിടിച്ചു, ഞാൻ അവനടുത്ത് ചോദിച്ചു,

0: നീ കാണാതെയാണേലും വലിച്ചിട്ട് നിനക്ക് എന്താ കാര്യമായിരിക്കുന്നത്? അങ്ങനെ അങ്ങനെ ഞാൻ ചോദിച്ചത് നിനക്ക് നിർത്തിക്കൂടാ, ഒരു ദിവസം ഞാൻ 100 രൂപ എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു നീ ചോക്ലേറ്റ് വാങ്ങി തിന്നെ, നിനക്ക് വലിക്കണമെന്ന് തോന്നുമ്പോൾ. അങ്ങനെ ഏതായാലും പിന്നെ എൻ്റെ കൺമുമ്പിൽ നിന്ന് വലിക്കാണ്ടായി. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു നീ ഈ വലിയും കുടിയും നിർത്തുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ലോണ് തരാം. അങ്ങനെ അവനത് നിർത്തി, നിർത്തിയെന്ന് എന്നോട് പറഞ്ഞു. നിർത്തി ഞാൻ പറഞ്ഞു നീ പറയുന്നത് ഞാൻ വിശ്വസിക്കും, നീ എന്നെ പറ്റിച്ചിട്ടുണ്ട്, പിന്നീട് എന്നോട് മിണ്ടി പോരുന്ന്. അങ്ങനെ അവന് ഓട്ടോറിക്ഷ ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവന് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ട്, ഓട്ടോ ഇല്ല. എന്നാൽ ഞാൻ പറഞ്ഞു നീ ബസ്സിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ഓട്ടോറിക്ഷ ലൈസൻസ് എടുക്കുക, എന്നിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓട്ടോറിക്ഷ ലൈസൻസ് എടുത്തു വന്നു. അപ്പോൾ അവന് മാർജിൻ പൈസയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു മാർജിൻ ഞാനിടാം, നീ ലോണ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് എടുക്കുക. അങ്ങനെ അവന് ഓട്ടോറിക്ഷ കിട്ടി. ഓട്ടോറിക്ഷ കിട്ടി അവൻ ഫസ്റ്റ് യാത്രയ്ക്ക് എന്നെയും കൊണ്ടാണ് പോയത് കേട്ടോ. അത് കഴിഞ്ഞ് അവൻ ഓരോ മാസവും 20,000 രൂപ കൊണ്ടുവന്ന് എൻ്റെ ഈ തരും, ഈ ഓട്ടോ ഓടിച്ചിട്ടുള്ള പൈസ. അങ്ങനെ ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പോരുന്നതിന് മുമ്പ് അവൻ ആ ലോൺ ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റെ പൈസയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എൻ്റെ പൈസയ്ക്ക് തിരക്കില്ല, നിനക്ക് ഉണ്ടാകുമ്പോൾ നീ തന്നാൽ മതി. എന്നിട്ട് അവൻ അവൻ്റെ ATM കാർഡ് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അവൻ പറഞ്ഞു എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോന്ന്. ഞാനതിൽ എടുത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ ആവശ്യം വന്നപ്പോൾ എപ്പോഴോ അവൻ കുറച്ച് തന്നു കിട്ടോ. അത് ഞാൻ കണക്കൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ അവൻ ആ ഓട്ടോറിക്ഷയുടെ ലോണ് തീർത്തു. അവൻ്റെ വീട്ടിൽ അവൻ 2 ലക്ഷത്തിനൊരു കിണർ കുത്തി. അത് കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ ഒരു പണിയും നടന്നിട്ടുണ്ടായിരുന്നില്ല. തറപ്പണി, ചെത്തിത്തേക്കൽ, ജനലുകളൊന്നും വെച്ച് അതൊക്കെ അവൻ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് അവൻ കഴിഞ്ഞ വർഷം അവനൊരു പുതിയ ഓട്ടോറിക്ഷ വാങ്ങി. അങ്ങനെ അവൻ നന്നായി പോകുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തൊരു നല്ല കാര്യം.
1: പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ശ്രീമതി ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ്മ ജോർജ് ആയിരുന്നു ഇതുവരെ കയ്യോപ്പിൽ സംസാരിച്ചത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച കയ്യോപ്പിൽ. നിർവഹണ സഹായം സിത്താര.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ചിറകുടിഞ്ഞ കിനാവുകൾ എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രനും മിന്മിനിയും പാടിയൊരു ഗാനമാണ് കേട്ടത്.
1: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: FM പ്രധാന വാർത്തകൾ. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജീവിതശൈലീ രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താത്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം ഉണ്ടാകുന്നത് തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചുമതലയേൽക്കും. തെരുവുനായ ശല്യത്തെ തുടർന്ന് തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി. ഇന്നലെയും സ്കൂളിന് അവധി നൽകിയിരുന്നു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയും തലശ്ശേരിയിൽ. പ്രതിനിധി സമ്മേളനം രാവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും പൊതുസമ്മേളനം നാളെ വൈകിട്ട് മുൻ സംസ്ഥാന സെക്രട്ടറി M സ്വരാജും ഉദ്ഘാടനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ. രാവിലെ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 11 കേൾക്കാം.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?

0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: 103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സുജാതാ മോഹനും പാടിയൊരു ഗാനം, വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജീവിതശൈലീ രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് വിജയനഗരത്തിൽ ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിലും നാളെ അനന്തപുരത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനു നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. താൽക്കാലിക നടപടികൾ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചെന്നും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചെന്നും കേന്ദ്രം അറിയിച്ചു. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ പ്രാബല്യത്തിലാകും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലെ സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കാൻ മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗോഹട്ടിയിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല

അവലോകനം യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലം ഉണ്ടായ വിളനാശം, അടിസ്ഥാന സൗകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി പഞ്ചാബ് ജമ്മുകശ്മീർ തീർത്ഥാടന പാതയിലുടനീളം സുരക്ഷാ ഏജൻസികൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കി. മോക് ഡ്രില്ലുകളും നിരീക്ഷണ സംവിധാനങ്ങളും സജീവമാക്കുകയും ഇന്റർ ഏജൻസി ഏകോപനം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 57 ദിവസത്തെ യാത്രയിൽ പങ്കെടുക്കാൻ ആദ്യ ബാച്ച് തീർത്ഥാടകർ ജമ്മുകശ്മീരിലേക്ക് എത്തിത്തുടങ്ങി. നിയമവാഴ്ച ക്ഷേമ പദ്ധതിയോ സാമ്പത്തിക നയമോ അല്ലെന്നും മറിച്ച് ഗവൺമെന്റിന്റെ ഏകപക്ഷീയ താൽപര്യങ്ങൾക്ക് വ്യക്തി ഇരയാകാതിരിക്കാൻ അധികാര വിനിയോഗത്തെ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. സ്റ്റോക്ക്ഹോമിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വ്യക്തിഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് നിയമവാഴ്ചയും സ്വാതന്ത്ര്യവും ഭരണഘടനാ ജനാധിപത്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ എന്നിവയുൾപ്പെടെ ആകെ 9 വിഷയങ്ങളിൽ കമ്മിറ്റി പഠനം നടത്തുമെന്നും 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്കിലും പട്ടികവർഗ്ഗക്കാർ, കുർമികൾ, പുരാതന തദ്ദേശീയ സമൂഹങ്ങൾ എന്നിവയെ ഈ നിയമത്തിന്റെ പരിധിക്ക് പുറത്തു നിർത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയതിലക് ചീഫ് സെക്രട്ടറിയായത്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൗജന്യ റേഷൻ. ട്രോളിംഗ് നിരോധന കാലത്ത് വരുമാനം നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പോഷകാഹാര പിന്തുണ ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ. രാവിലെ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നത്. ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7:00 മത്സരം. വയനാട് മൂപ്പൈനാട് പഞ്ചായത്തിൽ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിന് എതിരെയാണ് നോട്ടീസ് നൽകിയത്. ഭരണസമിതി അധികാരമേറ്റ് 6 മാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് വരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ നോട്ടീസ് നൽകിയത്. അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാ അവകാശങ്ങളെ മതപ്രീണനത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് OBC മോർച്ച കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന സെൽ കൺവീനർ VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയും തലശ്ശേരിയിൽ ചേരും. പ്രതിനിധി സമ്മേളനം രാവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും പൊതുസമ്മേളനം നാളെ വൈകിട്ട് മുൻ സംസ്ഥാന സെക്രട്ടറി M സ്വരാജും ഉദ്ഘാടനം ചെയ്യും. ചിറ്റാർ കൊടുമുടി കമ്മ്യൂണിറ്റി

ഹാളിന് സമീപം പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. പതാരിലെ പി എസ് സന്ദീപിന്റെ മരണം ആന്തരിക ക്ഷതം കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ നാടൻ തോക്കുമായി മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലത്തോട് കൃഷ്ണവിലാസം വീട്ടിൽ കൃഷ്ണൻകുട്ടി, മൂഴിക്കൽ വീട്ടിൽ ഗോപി, പുതുക്കുളം ദേവിവിലാസം സുരേഷ് കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരുവുനായ ശല്യത്തെ തുടർന്ന് തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിന് ഇന്നും അവധി നൽകി. തെരുവനായ ശല്യം കാരണം ഇന്നലെയും സ്കൂളിന് അവധി നൽകിയിരുന്നു. നായകളെ പിടികൂടാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് രക്ഷിതാക്കൾ അറിയിച്ചതോടെയാണ് അവധി നൽകിയത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തി. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. റബ്ബർ ഉൽപ്പാദനത്തിലും പ്രധാന കൃഷിയായി ചെയ്യുന്നവരുടെ എണ്ണത്തിലും മുൻകാലത്തേക്കാൾ വർധനവുണ്ടെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ആത്മനിർഭർ പദ്ധതിയിലൂടെ അനുവദിച്ച 100 കോടി രൂപ വിനിയോഗിച്ച് മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. റബ്ബർ ബോർഡ് നൽകുന്ന കാർഷിക സഹായങ്ങളും ക്ഷേമ പദ്ധതികളും സംബന്ധിച്ച് കർഷകരെ അറിയിക്കാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും സ്ഥിതിവിവരക്കണക്ക് വകുപ്പും സംയുക്തമായി 20-ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പത്തിക ദിനം ആഘോഷിച്ചു. ടൗൺഹാളിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേഖലാ ഡയറക്ടർ ജി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ സാമ്പിൾ സർവേയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ മുൻ ചെയർമാൻ പി സി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിതിവിവര കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് കിരൺ അധ്യക്ഷനായിരുന്നു. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ഓടിക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12-വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് കർശന നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ രസികൻ എന്ന ചിത്രത്തിനായി ദേവാനന്ദും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്,
1: മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. സ്വർണം ഗ്രാമിന് 165 രൂപ കുറഞ്ഞ് 12,845 രൂപ, പവന് 1,02,760 രൂപ.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
4: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീ രോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: പ്രിയ ഗീതം.
3: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. 103.6 റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് പ്രിയഗീതമാണ്. പ്രിയഗീതത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ഇപ്പോൾ മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0495 എന്ന STD കോഡിൽ 2366174, 2366176. മറ്റൊരു നമ്പർ 9447444800. ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടും. പ്രിയഗീതത്തിൽ ആദ്യ ഗാനം മായാമയൂരം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. യേശുദാസും ജാനകിയും പാടിയത്.

0: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: പ്രിയ ഗീതം.

പ്രിയഗീതത്തിൽ ഇനി നമ്മൾ കേൾക്കുന്നത് കോട്ടക്കടവ് നിന്ന് വിളിച്ച നേഹയുടെ ഇഷ്ടഗാനമാണ്. കാബൂളിവാല എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് SP വെങ്കടേഷിന്റെ സംഗീതം.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

103.6 റിയൽ എഫ് എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയഗീതമാണ്. പ്രിയഗീതത്തിൽ ഇനി ചിലമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയൊരു ഗാനമാണ് ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പന്തീരങ്കാവിൽ നിന്ന് ജ്യോതിയാണ്. ജ്യോതി ജിജി എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: അറിഞ്ഞില്ലേ? കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ്സാക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
3: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
4: പ്രിയ ഗീതം.
5: പ്രിയഗീതത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയഗീതത്തിൽ ഇനി നമ്മൾ കേൾക്കുന്നത് ഗൗളാന്തര വാർത്ത എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയൊരു ഗാനമാണ്. ONV കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചെറുവണ്ണൂരിൽ നിന്ന് മിഥുൻ.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഹവാകർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
3: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
4: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
5: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലപ്രഭ, കോഴിക്കോട്.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
10: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
11: പ്രിയ ഗീതം,
12: പ്രിയഗീതത്തിൽ അവസാനമായി നമുക്ക് കേൾക്കാം പെരിങ്ങുളത്ത് നിന്ന് വിളിച്ച അവന്തിക ആവശ്യപ്പെട്ട അവന്തികയുടെ ഇഷ്ടഗാനം. ഇന്ത്യൻ റൂപ്പി എന്ന ചിത്രത്തിനായി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. VR സന്തോഷിന്റെ വരികൾക്ക് ഷഹബാസ് അമന്റെ സംഗീതം.

0: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 അവേഴ്സ് സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: പ്രിയ ഗീതം,
4: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
5: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 June 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ ജനപ്രതിനിധികൾക്കും ലോകത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക പാർലമെന്ററി ദിനത്തിൽ ആശംസ നേർന്നു. ജനങ്ങളുടെ അഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റെന്ന് അദ്ദേഹം പറഞ്ഞു. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. വിഴിഞ്ഞം തീരത്തുനിന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തി. ഇവരെ ഉച്ചയ്ക്ക് വിഴിഞ്ഞം തീരത്തെത്തിക്കും. അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാ അവകാശങ്ങളെ മതപ്രീണനത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒബിസി മോർച്ച കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന സെൽ കൺവീനർ വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12 മണിക്ക്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. യുവ ചോയ്സിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. യുവ ചോയ്സിൽ ആദ്യ ഗാനം കേൾക്കാം. റിയ ജോയിയുടെ വരികൾക്ക് ഗോപി സുന്ദർ സംഗീതം നൽകി എം ജി ശ്രീകുമാറും ശ്രേയ ഘോഷലും ചേർന്ന് പാടിയത് ചിത്രം സാഗർ ഏലിയാസ് ജാക്കി.

0: ഇന്റർവ്യൂ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 04832734308.
1: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുന്നു.
2: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
1: അതെ, മൈജി ലാഭമഴ മെഗാ 48 തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാ മഴ.
3: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: യുവർ ചോയ്സിൽ ഇനി പ്രണയനിലാവ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും രാധിക തിലകും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വെള്ളിമാടുകുന്ന് നിന്ന് നിഷ, ഷീന, അരുൺ, കിരൺ എന്നിവർ.

മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള ആഭിമുഖം ജൂലൈ 1, 2, 3, 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും ജൂലൈ 1, 2, 3, 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കി

0: തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ നാളെ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായ അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കുന്നില്ല. ഫോൺ 04832738452.
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
2: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
1: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി കൊണ്ടോട്ടിയിൽ നിന്നുള്ള രാജേഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പ് ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ചത് ചിത്രം ആകാശദൂത്.

0: നല്ലൂർ നാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് ഏഴാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 8281212702.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
5: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
4: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
5: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
0: യുവ ചോയ്സിൽ ഇനി ധീര എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകിയും സതീഷും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേമഞ്ചേരിയിൽ നിന്നും അനിൽ.

0: ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ് കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിലും സംയുക്തമായി നടത്തുന്ന യോഗ വെൽനസ് ട്രെയിനർ കോഴ്സിന്റെ ജൂലൈ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തെ കോഴ്സിൽ യോഗാസനങ്ങൾ, പ്രാണായാമം, മെഡിറ്റേഷൻ, അനാട്ടമി, ഹെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9495999969 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
0: യു ചോയ്സിൽ ഇനി കേൾക്കാം കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം കമലദളം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പാലക്കാട് നിന്നും മുഹമ്മദ് കുട്ടി.

കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈറ്റ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ID ghaniaward@uoc.ac.in, ഫോൺ നമ്പർ 0494-24-07-154.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ചിറയൻ കീഴ രാമകൃഷ്ണന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം കോരി തരിച്ച നാൾ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നിറമരുതൂർ കാളാട് നിന്ന് ചന്ദ്രൻ, ആദർശ്, അംബിക, അക്ഷയ് എന്നിവർ.

0: ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: യുവർ ചോയ്സിൽ ഇനി പയ്യോളിയിൽ നിന്നും സിത്തു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഡോക്ടർ രാജീവിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ചിത്ര ആലപിച്ചത് ചിത്രം ചുരം.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ക്ഷേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ ക്ഷേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവചോയ്സിൽ ഇനി മേപ്പയൂരിൽ നിന്നും രമേശ് ബാബു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ആരൂഢം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി ആലപിച്ചത്, കാവാലം നാരായണ പണിക്കരുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: യുവ ചോയ്സിൽ ഇനി കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി സിത് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ ആലപിച്ച ഗാനം ചിത്രം നരിവേട്ട. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു പറമ്പിൽ ബസാറിൽ നിന്നും ബിന്ദു.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
1: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

യുവ ചോയ്സിൽ ഇനി കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസും ഷബ്നയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം അഴകിയ രാവണൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അനിൽകുമാർ, പൂനെ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ YG ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: YG ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: യുവ ചോയ്സിൽ ഇനി ചേന്നമംഗലത്തു നിന്നും രമണി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ബിച്ചു തിരുമല, SP വെങ്കടേഷ് കൂട്ടുകെട്ടിൽ MG ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്. ചിത്രം കാബൂളിവാല.

0: യുവർ ചോയ്സ് ഇനി ഉച്ചയ്ക്ക് 3-2 കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.

FM പ്രധാന വാർത്തകൾ. വ്യാജ ലോൺ ആപ്പ് വഴി നടത്തുന്ന തട്ടിപ്പുകൾ തടയാൻ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. RBI അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്ത 1836 വ്യാജ ലോൺ ആപ്പുകൾക്ക് ആപ്പുകൾ ബ്ലോക്ക് ചെയ്തതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സജി ചെറിയാൻ ഉൾപ്പെടെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കാർഷിക മേഖല വികസിപ്പിക്കാതെ വികസിത് ഭാരത് എന്ന ദർശനം കൈവരിക്കാനാവില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പെരിങ്ങോം CRPF കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 160-ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ പൂർത്തിയായി. പെരിങ്ങോം കേന്ദ്രം മേധാവി മാത്യു എ ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് എലത്തൂരിനടുത്ത് അപകടത്തിൽപ്പെട്ട ഫൈബർ ബോട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കണ്ണൂർ ആയിക്കര ഹാർബറിൽ നിന്നു പോയ ബിസ്മില്ല എന്ന ഫൈബർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി അണക്കര ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന DO അന്വേഷണ ചുമതല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:00 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാവിലെ നെതർലാൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 ഗോളിന് പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിലെത്തി. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 1 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടൂളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: One, zero, 3.6, Real FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആധുനീകരിക്കുമെന്ന് മന്ത്രി റോജിയം ജോൺ. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെൻറ്റെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾ തല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധനകാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സജി ചെറിയാൻ ഉൾപ്പെടെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുഷ്കരമാണെന്നും ആശ്വാസം നൽകേണ്ട നടപടി ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചതായി മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം 4,500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധനകാലത്ത് നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 4,500 രൂപയിൽ ആദ്യഗഡുവായ 1,500 രൂപ നൽകി വരികയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. മറ്റ് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകും. ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്നുണ്ടെന്ന് ഗവൺമെന്റ് അറിയിച്ചതിനെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സഹായം കുറയാതിരിക്കാൻ വിവിധ വകുപ്പുകളിൽ അധികമായി തുക അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധമായി ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു. വ്യാജ ലോൺ ആപ്പ് വഴി നടത്തുന്ന തട്ടിപ്പുകൾ തടയാൻ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. RBIയുടെ അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്ത 1836 വ്യാജ ലോണാപ്പുകൾ ബ്ലോക്ക് ചെയ്തതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കാൻ ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജിയം ജോൺ പറഞ്ഞു. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജിയം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾ തല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സി പി ജോൺ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ കുട്ടികൾക്ക് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരളത്തിലെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തര

0: വേളയിൽ പറഞ്ഞു. ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 June 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ ജനപ്രതിനിധികൾക്കും ലോകത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക പാർലമെന്ററി ദിനത്തിൽ ആശംസ നേർന്നു. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെൻറ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആശയങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ഭാവിയുടെ ദിശ നിർണയിക്കുകയും ചെയ്യുന്ന ഇടം കൂടിയാണ് പാർലമെൻറ്റെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെൻറ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. താൽക്കാലിക നടപടികൾ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചെന്നും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചെന്നും കേന്ദ്രം അറിയിച്ചു. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ പ്രാബല്യത്തിലാകും. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നെതർലാൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ എത്തിയത്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7:00 മത്സരം. കണ്ണൂർ പെരിങ്ങോം കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ CRPF 160-ാമത് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ പൂർത്തിയായി. കേന്ദ്രം മേധാവി മാത്യു എം ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: 11 പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിവിധ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം, ഫീൽഡ് ക്രാഫ്റ്റ്, മാപ്പ് റീഡിംഗ്, VIP സുരക്ഷ, സുപ്രധാന ഇൻസ്റ്റലേഷനുകളുടെ സുരക്ഷ, ദുരന്ത നിവാരണം, മാനേജ്മെന്റ് തുടങ്ങിയവയിൽ 44 പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ട്രെയിനികൾ പരേഡിൽ അണിനിരന്നത്. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനവും നൽകി. 266 കേഡറ്റുകളും വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ വിന്യസിച്ചിരിക്കുന്ന യൂണിറ്റുകളിലേക്ക് നിയോഗിക്കപ്പെടും. പരിശീലനത്തിനിടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കേഡറ്റുകൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തി. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് കോസ്റ്റ് ഗാർഡ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ കണ്ടെത്തിയ ഇന്ത്യൻ ഫിഷിംഗ് ബോട്ട് മഞ്ജുമാത കടലാക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചു. കോഴിക്കോട് എലത്തൂരിനടുത്ത് അപകടത്തിൽപ്പെട്ട ഫൈബർ ബോട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കണ്ണൂർ ആയിക്കര ഹാർബറിൽ നിന്ന് പോയ ബിസ്മില്ല എന്ന ഫൈബർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിൻ്റെ എൻജിൻ കേടായതിനെ തുടർന്നാണ് അപകടം. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ 3 തൊഴിലാളികളെയും കണ്ടെത്തി. ഇവരെ ഉച്ചകഴിഞ്ഞ് വിഴിഞ്ഞത്തെത്തിക്കും. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവെളി സ്വദേശി ബാബു എന്നിവരെയാണ് ഞായറാഴ്ച കാണാതായത്. സംസ്ഥാനത്ത് 2027 സെൻസസിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ഓടിക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. ഇടുക്കി അണക്കര ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന DEO അന്വേഷണ ചുമതല. മർദ്ദനമേറ്റ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുക്കും. കുട്ടിയെ ചൂരൽ കൊണ്ട് മർദ്ദിച്ചു എന്ന് ഹെഡ്മാസ്റ്റർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും സ്ഥിരവിവരക്കണക്ക് വകുപ്പും സംയുക്തമായി 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പത്തിക ദിനം ആഘോഷിച്ചു.

കോഴിക്കോട് ടൗൺ ഹാളിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേഖലാ ഡയറക്ടർ ജി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ സാമ്പിൾ സർവേയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ മുൻ ചെയർമാൻ പി സി മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആധുനീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കാൻ ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 June 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് സമാധാനവും സ്ഥിരതയും തിരിച്ചുകൊണ്ടുവരുന്നതിൽ പുരോഗതി ഉണ്ടെന്ന് മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. സമാധാന കരാറിന്റെ 40th വാർഷിക ദിനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്വകാര്യ എണ്ണക്കമ്പനികൾ മെഥനോൾ കലർന്ന പെട്രോളിയം വിൽക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് അധികൃതർ. കമ്പനി അത്തരത്തിൽ ഒരു നോട്ടീസ് ഇറക്കിയിട്ടില്ലെന്നും ഉപഭോക്താക്കൾ വഞ്ചിതരാകരുതെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് കോസ്റ്റ് ഗാർഡ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയല്ല. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 9400224440. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

ഗാനോത്സവത്തിൽ ഇനി പ്രസന്ന കെ ടി വിളയിൽ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ചത് ചിത്രം 6-ാം തമ്പുരാൻ.

ഗാനോത്സവത്തിൽ ഇനി ഒ എൻ വി, തിരുനെല്ലൂർ കരുണാകരൻ ഇവരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു രാജി മരത്തംകൂട്.

ഇനി കേൾക്കാം കൈതപ്രം ഇളയരാജ കൂട്ടുകെട്ടിൽ ചിത്ര ആലപിച്ച ഗാനം. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ടാഗിൻ, രമ എന്നിവർ.

ഇനി കേൾക്കാം. അരീക്കാട് നിന്ന് അശ്വതി, ബിനിത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി വേണുഗോപാൽ ആലപിച്ചത്. ചിത്രം മൂന്നാം പക്കം.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം മോഹൻദാസ് മേലൂർ ആവശ്യപ്പെട്ട ഗാനം. ചെമ്മീൻ എന്ന ചിത്രത്തിൽ നിന്ന് മന്നാദേ ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി നാദാപുരം വളയത്തുനിന്ന് ആഷ്മിയ, ഇഷാനി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ.

ഇനി ടിക്കോടിയിൽ നിന്നും പ്രിയങ്ക ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ചത്. ശരത് വയലാറിന്റെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

ബിച്ചു തിരുമല ഇളയരാജ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം എന്റെ സൂര്യപുത്രിക്ക് ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. മട്ടന്നൂരിൽ നിന്നും ഹരിത.

ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി അഫ്സൽ, ജോസ്ന എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികളാണ്, എം ജയചന്ദ്രന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നടുവണ്ണൂരിൽ നിന്നും ഷിഫ.

ഇനി ചെമ്പരത്തി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വേങ്ങേരിയിൽ നിന്നും സുരേഷ്.

0: ഇന്നത്തെ ഗാനോത്സവം ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോത്സവം ഇനി കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 1-2.
1: ഗാനോത്സവം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
1: അവരോഹണത്തിലെ അവസാന വളവ് തിരിയുകയാണ് കുറ്റവും ശിക്ഷയും. അരനാഴിക അകലെ അഴിമുഖമാണ്. കൊലയാളി നിക്കോവാണ് യാത്രികൻ. മനസാക്ഷിക്ക് മുകളിൽ പടർന്ന ചോര കഴുകിക്കളയാൻ എത്ര സ്നാനഘട്ടങ്ങൾ വേണ്ടി വന്നയാൾക്ക്. ഇരട്ടക്കൊലപാതകം ചെയ്തെന്ന കുറ്റബോധത്തിൻ്റെ വറചട്ടിയിൽ കരിഞ്ഞു തീരും മുമ്പ് പശ്ചാത്താപത്തിൻ്റെ തണുജലം ഒഴിച്ച അയാളെ തിരികെ വിളിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റുകൊണ്ടിരുന്ന സോണിയ എന്ന പെൺകുട്ടിയാണ്. നാടക നദിയുടെ അവസാന വളവിലെ ആദ്യകടവിൽ അനുജത്തി ഡോണിയയല്ലേ കാത്തുനിൽക്കുന്നത്? രണ്ടാം കടവിൽ സ്വയം തീർത്ഥമായി മാറിയ സഖി സോണിയ. കുരിശിൻ്റെ വഴിയിൽ നായകൻ വീണുപോകാതിരിക്കാൻ വിടാതെ പിന്തുടരുന്ന ആ രണ്ടു കണ്ണുകൾ മറിയം മഗ്ദലനയുടേതോ? ആഴമുള്ള ജലാശയങ്ങൾ പോലെ ആ മിഴിയാഴിയിൽ മുട്ടുകുത്തുകയാണ് അയാൾ അന്തിമ സ്നാനത്തിനായി.

0: ആരോ വീട്ടിലുണ്ടല്ലോ. ഡോണിയ, എന്റെ മുറിയിൽ കാത്തിരിപ്പാണോ?
1: ഇന്ന് മുഴുവൻ ഞാൻ സോണിയയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ഇരുവരും അവിടെ ചേട്ടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ചേട്ടൻ വരുമെന്നാ ഞങ്ങൾ കരുതിയത്. കാണാതിരുന്നപ്പോ ഇങ്ങോട്ട് പോന്നു.
0: ഞാൻ ആകെ തകർന്നു കഴിഞ്ഞു ഡോണിയ. എനിക്ക് വല്ലാത്ത ക്ഷീണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
1: ഇന്നലെ രാത്രി മുഴുവൻ ചേട്ടൻ എവിടെയായിരുന്നു?
0: ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. നോക്കൂ ഡോണിയ, ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. നേവിയുടെ തീരത്തുകൂടി പല പ്രാവശ്യം ഞാൻ നടന്നു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇല്ല, എനിക്ക് കഴിയുന്നില്ല.
1: അമ്മയോട് പറഞ്ഞോ?
0: ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ കാണാൻ പോയത് തെറ്റായി. എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉടനെ പോകണം ഡോണിയ, എനിക്ക് കീഴടങ്ങണം. ഏയ്, നീ കരയുകയാണോ അനീതി? ഏയ്, നീ നിന്റെ കൈയൊന്ന് നീട്ടു, ഞാനൊന്ന് പിടിച്ചോട്ടെ.
1: ചേട്ടാ
0: അനിയത്തി, മോളെ, എന്നെ ഒന്ന് ആലിംഗനം.
1: സ്വയം പീഡനത്തിലൂടെ ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞില്ലേ?
0: കുറ്റം? എന്തു കുറ്റം? ആർക്കും ഉപകാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വൃദ്ധ, ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം. അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായശ്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുട്ടിക്കുകയായിരുന്ന വൃദ്ധ, അതൊരു കുറ്റകൃത്യമാണ്. ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള പ്രായശ്ചിത്തത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല. കുറ്റം, കുറ്റകൃത്യം ഇപ്പോൾ മാത്രമാണ്

0: എന്റെ ഭീരുത്വത്തെ പറ്റി ഞാൻ ബോധവാനായത്.
1: ഏട്ടാ, ചേട്ടൻ എന്തേ പറയുന്നേ?
0: അതൊഴുകിക്കൊണ്ടിരിക്കുന്നു, ഷാമ്പെയിൻ പോലെയാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുത്തരവാദികളായവരെ കാലം അഭിനന്ദിക്കും. പിൽക്കാലത്ത് അവരെ മാനവ സമുദായത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തും. പരാജയപ്പെട്ടതെന്തും മനുഷ്യർക്ക് മണ്ടത്തരമായി തോന്നും. എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ആ മണ്ടത്തരം ചെയ്തത്. ആദ്യ ചുവടുവയ്പ്. ഡോണിയ, നീ നോക്കിക്കാണുന്നത് പോലെയല്ല ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്തതൊരു പാതകമായി ഇപ്പോഴും കരുതുന്നില്ല. ഇപ്പോഴത്തെ പോലെ ആത്മവിശ്വാസമോ കരുത്തോ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പോണം.
1: ആത്മവിശ്വാസമോ കരുത്തോ?
0: ഡോണിയ, പ്രിയപ്പെട്ടവളെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തെറ്റുകാര് മാപ്പ് അർഹിക്കുന്നില്ലെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം. ഇനി നമ്മൾ വഴക്കിടില്ല. എനിക്ക് പോകാതെയുമായി. നേരം വൈകുന്നു. എന്നെ ഒരിക്കലും നീ പിന്തുടരരുത്. നീ വേഗം പോയി അമ്മയോടൊപ്പം ഇരിക്കുക. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? ഓ, നമ്മൾ എന്നേക്കുമായി പിരിയുകയല്ല. ഇന്ന് പോയാൽ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കഷ്ടപ്പാടിൽ ഞാൻ തകർക്കപ്പെടും. എനിക്ക് കൂടുതൽ വിവേകമുണ്ടാകുമോ? അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? പുലർച്ചയ്ക്ക് നേവയിലേക്ക് കണ്ണു നട്ടു നിൽക്കുമ്പോൾ ഞാനൊരു നിന്ദ്യനാണെന്ന് സ്വയം മനസ്സിലായി. മോളെ, പൊയ്ക്കോളൂ. ഞാൻ ക്രൂരനാണ്, എനിക്കതറിയാം. അവൾ പോകുകയാണ്. വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അവൾ. വീണ്ടും അവസാന നോട്ടം. 20 വർഷത്തെ തടവ് ജീവിതം ഒരാളെ നിശേഷം തകർത്ത് കളയില്ലേ? വെള്ളം കല്ലിന് തേയ്മാനം വരുത്തുന്നതുപോലെ അതിനുശേഷം എന്തിന് ഞാൻ ജീവിക്കണം? എനിക്ക് കാണണം, സോണിയെ കാണണം.

0: സോണിയ, ഞാൻ വന്നു.
1: എന്തിന്?
0: ജീവിക്കാൻ.
1: ഭീരുത്വവും മരണവും ഭയവുമാണോ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്?
0: സോണിയ, ഞാൻ നിന്റെ കുരിശു വാങ്ങാൻ വന്നതാണ്. നീയാണ് എല്ലാം ഏറ്റുപറയാൻ എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്?
1: എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ കണ്ണുകളിൽ നോക്കാത്തത്?
0: ആ കുരിശുമാല എന്റെ കഴുത്തിൽ അണിയിക്കു സോണിയ. അടിങ്ങെടുത്തതൊരു സോണിയ, നേരമായി.
1: ഞാനിതാ ഈ മാല കഴുത്തിലിട്ട് തരുന്നു.
0: ഞാൻ കുരിശു ചുമക്കുന്നതിന്റെ പ്രതീകമാണിത്. ഞാൻ പോയി. സ്വയം നിയമത്തിന് കീഴടങ്ങണമെന്ന് നീ ആഗ്രഹിച്ചു. കൊള്ളാം. ഞാനിപ്പോൾ ജയിലിലേക്ക്.

0: കാണാനാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ശരി. അല്ല, നീ എന്തിനാണ് കരയുന്നത്? അരുത്, കരച്ചിൽ നിർത്തൂ. നീ എന്തിന് ഇത്ര മാത്രം ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ ആരാണ്? നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നീ എന്തിനെന്നെ എന്നെ ശുശ്രൂഷിക്കുന്നു?
1: കുറിച്ച് വരച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും ചൊല്ലു.
0: തീർച്ചയായും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്?
0: വേണ്ട സോണിയ, ഞാൻ ഒറ്റയ്ക്ക് പോകും. നീ വരണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അശോക് ഖോസ്ല ആലപിച്ച ഗസലുകൾ കേൾക്കാം.

എഫും പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ആന്ധ്രാപ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് വിശാഖപട്ടണത്ത് ഊഷ്മള വരവേൽപ്പ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യ ഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

അശോക് ഖോസ്ല ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നു.

0: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
1: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. യുവ ചോയ്സിലേക്ക് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. വാട്സപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 9400224444. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400224440. യുവ ചോയ്സിൽ ആദ്യ ഗാനം കേൾക്കാം. കൈതപ്രം മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ചത് ചിത്രം ഇഷ്ടം.

0: ഏഷ്യയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: യുവ ചോയ്സിൽ ഇനി അത്താണിക്കലിൽ നിന്നും പ്രദീഷ്, പ്രവീൺ, മീര പ്രദീഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മണ്ണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഡോക്ടർ പവിത്രന്റെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം.

0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫെസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: കുറ്റിയാടിയിൽ നിന്നും വിജീഷ്, ബിനു, ശ്രീരേഷ്, ഫെൻലു, മിനി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അമൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്. ഗാനശില്പികൾ കൈതപ്രം, എം ജയചന്ദ്രൻ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

യുഎസ് ചോയ്സിൽ ഇനി കേൾക്കാം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ബേനി ഇഗ്നീഷ്യസ് സംഗീതം നൽകി. പ്രീത കണ്ണൻ, മധു ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം കാര്യസ്ഥൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുറ്റിക്കാട് നിന്ന് ബാബു, വിജീഷ്, ശ്രീകുട്ടൻ, ആരുട്ടി, അജു എന്നിവർ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: വയലാർ ശരചന്ദ്രവർമ്മ, ശ്യാംധർമ്മൻ കൂട്ടുകെട്ടിൽ ഉണ്ണിമേനോൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം വെറുതെ ഒരു ഭാര്യ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുറ്റിക്കാട്ടൂരിൽ നിന്നും സുഹറ, റീജ, സരിത, റോസി, ലച്ചു, ധന്യ, ദിവ്യ, ഭാനു എന്നിവർ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവ ചോയ്സിൽ ഇനി ONV കുറുപ്പ് ഇളയരാജ കൂട്ടുകെട്ടിൽ എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ഓളങ്ങൾ. ഈ ഗാനത്തിനായി കാതോർക്കുന്നു ചാലപ്പുറത്തു നിന്നും സന്തോഷ്, രാജീവ് എന്നിവർ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: യുവ ചോയ്സിൽ ഇനി യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഗസൽ, യൂസഫലി കെ ചേരിയുടെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജമീല.

0: മഴയും ചായയും പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.

തെറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി ആലപിച്ച ഗാനമാണിനി. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു താനൂർ ഓലപ്പീടികയിൽ നിന്ന് വിജയരാജൻ, ആലിങ്ങൽ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം പോക്കിരി രാജ. ഗാനത്തിനായി കാത്തിരിക്കുന്നു മഞ്ചേരിയിൽ നിന്നും പ്രവീഷ്, തനു.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

യുവ ചോയ്സാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം പയ്യോളിയിൽ നിന്നും ദീപാ ബാബുരാജിന്റെ ഇഷ്ടഗാനം. പ്രിയമെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര, ജോർജ് പീറ്റർ എന്നിവർ ആലപിച്ചത്. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: വെട്ടൂരി സുന്ദരരാമമൂർത്തിയുടെ വരികൾക്ക് കെ വി മഹാദേവൻ സംഗീതം നൽകി. എസ് പി ബാലസുബ്രഹ്മണ്യം ആലപിച്ച ഗാനമാണിനി ചിത്രം ശങ്കരാഭരണം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ആദിദേവ്, ദേവമിത്ര, പാലേരി.

0: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ്സാക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
3: ഇന്നത്തെ യുവ ചോയ്സിലെ അവസാന ഗാനം കേൾക്കാം. പന്ന്യങ്കരയിൽ നിന്നും സിന്ധു ആവശ്യപ്പെട്ടത്, ഒ എൻ വി കുറുപ്പ് രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയത് ചിത്രം സുഗമോ ദേവി.

FM പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ആന്ധ്രാപ്രദേശിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് വിശാഖപട്ടണത്ത് ഊഷ്മള വരവേൽപ്പ്. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം

കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ പി ആർ ദേവദാസ് അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 5 മണിക്ക്.

ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.

0: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 അവേഴ്സ് സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും ഇ എം ഐ ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുന്നു.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈജി ലാഭമഴ മെഗാ 48 അവേഴ്സ് സെയിൽ.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
0: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാ മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: You know that thing must be 100 years old.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: കണ്ണ് സൗഖ്യം താ.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
3: ഹായ്.
6: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
7: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
8: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
7: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
8: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

മ്യൂസിക് മിക്സ്. മ്യൂസിക് മിക്സ് സമാപിച്ചു. കാൽപന്തോളം, ഫിഫ ലോകകപ്പ് അവലോകനം. ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ട് ഓരോ ദിവസവും പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തു തെളിയിച്ച വമ്പന്മാർ വരെ ഓരോ നിമിഷവും പുറത്താകുമെന്ന പ്രതീതിയിലാണ്. ഇന്നലെയും അതുതന്നെയായിരുന്നു കഥ. ബ്രസീൽ അവസാന നിമിഷത്തിലെ ഗോളിൽ ജപ്പാനെ മറികടന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ജർമ്മനിയും നെതർലാൻഡ്സും ലോകകപ്പിനോട് അപ്രതീക്ഷിതമായി വിട പറഞ്ഞു. പരാഗ്വേയും മൊറോക്കോയും ചരിത്രമെഴുതിയപ്പോൾ ലോകകപ്പ് പ്രവചനങ്ങളെല്ലാം തകിടം മറിക്കുന്ന ടൂർണമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആദ്യ മത്സരത്തിൽ ലാറ്റിനമേരിക്കൻ പ്രതാപവും ഏഷ്യൻ ആവേശവും നേർക്കുനേർ വന്നപ്പോൾ അവസാന ചിരി ബ്രസീലിനായിരുന്നു. എന്നാൽ സ്കോർ ലൈൻ മാത്രം നോക്കിയാൽ ഈ മത്സരത്തിന്റെ കഥ പൂർണ്ണമായി മനസ്സിലാകില്ല.

അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ ബ്രസീലിനെ വിറപ്പിച്ച പ്രകടനമായിരുന്നു ജപ്പാന്റേത്. ആദ്യ പകുതിയിൽ ജപ്പാനായിരുന്നു ഒരു പടി മികച്ച ടീം. 29-ാം മിനുട്ടിൽ ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് കൈഷു സാനോ കാർപ്പറ്റ് ഷോട്ടിലൂടെ വല കുലുക്കിയപ്പോൾ ലോകമെങ്ങുമുള്ള ബ്രസീലിയൻ ആരാധകർ ഞെട്ടി. പന്തവകാശം കൂടുതൽ ബ്രസീലിനായിരുന്നെങ്കിലും അതിവേഗ മുന്നേറ്റങ്ങളിൽ ഹാജിമെ മൊറിയാസുവിന്റെ ടീം മികവു കാണിച്ചു. ഇടവേളയ്ക്കു ശേഷം ബ്രസീലിയൻ കോച്ച് കാർലോ ആൻസലോട്ടി കളിയുടെ രൂപം തന്നെ മാറ്റി. മിഡ്ഫീൽഡർ ലൂക്കാസ് പക്വേറ്റയ്ക്കു പകരം ഫോർവേഡ് എൻട്രിക്കിനെ ഇറക്കിയതോടെ ബ്രസീൽ കൂടുതൽ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി. നിരന്തരം ബോക്സിലേക്ക് ഉയർത്തിയ ക്രോസുകൾ ഒടുവിൽ ഫലം കണ്ടു. 56-ാം മിനുട്ടിൽ ഗബ്രിയലിന്റെ ക്രോസിൽ നിന്നുള്ള കാസെമിറോയുടെ ശക്തമായ ഹെഡർ ബ്രസീലിനെ സമനിലയിലെത്തിച്ചു. അതോടെ കളിയുടെ നിയന്ത്രണം പൂർണമായും ബ്രസീൽ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ജപ്പാൻ അവസാന നിമിഷം വരെ പൊരുതി. കളി എക്സ്ട്രാ ടൈമിലേക്ക് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബ്രസീലിന്റെ വിജയ ഗോൾ വന്നത്. അധിക സമയത്തിന്റെ 5-ാം മിനുട്ടിൽ ബ്രൂണോ ഗിമാരസിന്റെ പാസ് സ്വീകരിച്ച ഗബ്രിയേൽ മാർട്ടിനെല്ലി വല ചലിപ്പിച്ചപ്പോഴാണ് ജപ്പാന്റെ പ്രതിരോധം ഒടുവിൽ തകർന്നത്. ഇഞ്ചുറി ടൈമിലെ ആ ഗോൾ ബ്രസീലിനെ ഒരിക്കൽ കൂടി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തിച്ചു. ഈ വിജയം ബ്രസീലിന് നൽകുന്ന ആത്മവിശ്വാസവും ഊർജവും വലുതാണ്. എന്നാൽ നോക്കൌട്ട് ഘട്ടത്തിൽ ചെറിയ പിഴവുകൾക്കു പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ മത്സരം കാർലോ ആൻസലോട്ടിയുടെ ടീമിന് നൽകുന്നത്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ പ്രതിരോധം പലതവണ തുറന്നു കിട്ടിയതും മധ്യനിരയിൽ പന്ത് നഷ്ടമായതും ബ്രസീലിന്റെ ആശങ്കയാണ്. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ കളിയുടെ ഗതി മാറ്റാൻ ബെഞ്ചിലെ താരങ്ങൾക്കുള്ള കഴിവ് ബ്രസീലിന്റെ ഏറ്റവും വലിയ ശക്തിയായി വീണ്ടും തെളിഞ്ഞു. മറുവശത്ത് തോറ്റെങ്കിലും ജപ്പാൻ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ വിജയികളിലൊന്നാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി താഴേത്തട്ടിൽ നിന്ന് പടുത്തുയർത്തിയ അവരുടെ ഫുട്ബോൾ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഈ പ്രകടനം. ലോക ഫുട്ബോളിലെ വമ്പന്മാരെ ഭയക്കാതെ വ്യക്തമായ തന്ത്രത്തോടെയും അതിവേഗ പ്രസിംഗോടെയും അച്ചടക്കത്തോടെയും കളിക്കാൻ കഴിയുന്ന ഒരു ടീം എന്ന നിലയിൽ ജപ്പാൻ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. ഭാവിയിൽ കിരീടപ്പോരാട്ടത്തിൽ പോലും അവരെ ഗൌരവമായി കാണേണ്ട കാലം എത്തിയെന്ന് ഈ ലോകകപ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബ്രസീൽ ആരാധകരുടെ അത്യാഹ്ലാദത്തിനിടയിലും ഈ ലോകകപ്പിലെ ഏറ്റവും സംഘടിതവും ധീരവുമായി കളിച്ച ടീമുകളിലൊന്നായി അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ അട്ടിമറി ഏത് എന്നതിനുള്ള ഉത്തരമായി ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ ജയം. 120 മിനിറ്റും മുൻ ലോക ചാമ്പ്യന്മാരെ ചെറുത്തുനിന്ന പരാഗ്വേ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീരോചിത ജയവും സ്വന്തമാക്കി. 4-3 എന്ന സ്കോറിനാണ് ലാറ്റിനമേരിക്കൻ ടീമിന്റെ ജയം. നിശ്ചിത സമയത്തും അധിക സമയത്തും കളി 1-1 എന്ന നിലയിലായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ജർമ്മനി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുന്നത്. കളിയുടെ നിയന്ത്രണം തുടക്കം മുതൽ ജർമ്മനിക്കായിരുന്നു. ആദ്യ പകുതിയിൽ മാത്രം കളിയുടെ 3/4 പന്ത് അവരുടെ കാൽക്കലായിരുന്നു. എന്നാൽ പന്ത് കൈവശം വച്ചതുകൊണ്ട് മാത്രം ഗോളടിക്കാനാവില്ലെന്ന് പരാഗ്വേ അവരെ പഠിപ്പിച്ചു. 42-ാം മിനിറ്റിൽ ഒരു പ്രത്യാക്രമണത്തിനൊടുവിൽ ഫൂലിയോ എൻസിസോയുടെ ഹെഡർ വലയിലെത്തിയപ്പോൾ പരാഗ്വേ അപ്രതീക്ഷിതമായി മുന്നിൽ. ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിൽ പരാഗ്വേ നേടുന്ന ആദ്യ ഗോൾ കൂടിയായി അത്. അതോടെ ഉണർന്നു കളിച്ച ജർമ്മനി 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കായ് ഹാവേർട്സിന്റെ ഹെഡറിലൂടെ ഒപ്പമെത്തി. തുടർന്ന് നിരവധി അവസരങ്ങൾ ജർമ്മനി സൃഷ്ടിച്ചെങ്കിലും പരാഗ്വേയുടെ പ്രതിരോധവും ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലും വൻമതിൽ പോലെ നിന്നു. അധിക സമയത്ത് ജുനാഥൻ താ നേടിയെന്ന് കരുതിയ ഗോൾ VAR പരിശോധനയ്ക്ക് ശേഷം ഫൌളിനെ തുടർന്ന് റദ്ദാക്കിയത് ജർമ്മനിക്ക് വലിയ തിരിച്ചടിയായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനി സമ്മർദ്ദത്തിന് കീഴടങ്ങിയപ്പോൾ പരാഗ്വേ ഗോൾ കീപ്പർ ഒർലാൻഡോ ഗിൽ രാജ്യത്തിന്റെ വീരനായകനായി. 2 കിക്കുകൾ സേവ് ചെയ്ത ഗില്ലിന്റെ മികവിൽ പരാഗ്വേക്ക് മുൻതൂക്കം. അവസാന നിർണായക കിക്ക് ജോസേ കനാലെ വലയിലെത്തിച്ചതോടെ പരാഗ്വേ ചരിത്ര വിജയം സ്വന്തമാക്കി. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിലെ വിജയികളാണ് അവർക്ക് എതിരാളികൾ. മറുവശത്ത് തുടർച്ചയായ 3-ാം ലോകകപ്പിലും നിരാശാജനകമായി പുറത്തായത് ജർമ്മൻ ഫുട്ബോളിനും പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാനും വലിയ തിരിച്ചടിയായി. ഖത്തർ ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോളിന് പുതിയ ആത്മവിശ്വാസം സമ്മാനിച്ച മൊറോക്കോ ഈ ലോകകപ്പിലും അതേ കഥ തുടരുകയാണ്. യൂറോപ്യൻ ശക്തികളിലൊന്നായ നെതർലാൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 വീഴ്ത്തി അറ്റ്ലാസ് ലയൺസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ 1-1 ആയിരുന്നു. ആദ്യ പകുതിയിൽ കൂടുതൽ അപകടകരമായ അവസരങ്ങൾ സൃഷ്ടിച്ചു.

സൃഷ്ടിച്ചത് മൊറോക്കോയായിരുന്നു. ബ്രാഹിം ഡിയാസ്, ഇസ്മായിൽ സൈബാരി, അസെദ്ദിൻ ഔനാഹി എന്നിവർ ഡച്ച് പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചു. എന്നാൽ ഗോൾകീപ്പർ ബാർട്ട് വെർബ്രൂഗന്റെ നിർണായക സേവുകൾ നെതർലാൻഡ്സിനെ മത്സരത്തിൽ നിലനിർത്തി. രണ്ടാം പകുതിയിൽ മത്സരത്തിന്റെ ഒഴുക്ക് മാറി. 72-ാം മിനുട്ടിൽ കോഡി ഗാക്പോയുടെ ഫിനിഷിലൂടെ ഓറഞ്ച് പട മുന്നിലെത്തി. ഗർഭസ്ഥ ശിശു മരിച്ചതിന്റെ വലിയ ദുഃഖത്തിനിടയിലും നേടിയ ആ ഗോളിന് പിന്നാലെ ഗാക്പോ വികാരാധീനനായത് മത്സരത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നായിരുന്നു. ജയം കൈവിട്ടെന്ന് എല്ലാവരും കരുതിയ സമയത്താണ് മൊറോക്കോ വീണ്ടും പോരാട്ടവീര്യം തെളിയിച്ചത്. ഇഞ്ചുറി ടൈമിൽ ചെംസ്ഡിൻ താൽബിയുടെ കൃത്യമായ ക്രോസിൽ നിന്ന് ഇസാ ഡിയോപ് ഉയർന്ന ചാടി നേടിയ ഹെഡർ മത്സരം അധിക സമയത്തിലേക്ക് നീട്ടി. അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാത്ത മൊറോക്കോയുടെ മനോവീര്യത്തിന്റെ പ്രതീകമായിരുന്നു ആ ഗോൾ. പെനാൽറ്റി ഷൂട്ടൌട്ടും നാടകീയമായിരുന്നു. ഇരു ടീമും രണ്ടു കിക്കുകൾ വീതം നഷ്ടപ്പെടുത്തിയതോടെ അവസാന കിക്കിനു മുൻപ് സ്കോർ 2-2. പക്ഷേ മൊറോക്കൻ ഗോൾകീപ്പർ യാസിൻ ബോണോ, ഡച്ച് താരം ക്രിസെൻസിയോ സമർവിലിന്റെ ഷോട്ട് തടഞ്ഞതോടെ മൊറോക്കോയ്ക്ക് ആനുകൂല്യം. സമ്മർദ്ദം പിടികൂടാതെ ഇസ്മായിൽ സൈബാരി കിക്ക് വലയിലെത്തിച്ചതോടെ മൊറോക്കോയ്ക്ക് ആവേശജയം. ഖത്തറിലെ സെമിഫൈനൽ യാത്ര യാദൃച്ഛികമായിരുന്നില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാർ. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് അവരുടെ എതിരാളികൾ. റൌണ്ട് ഓഫ് 32-ലെ ഏറ്റവും ശാരീരികമായ പോരാട്ടം ഏതെന്ന് ചോദിച്ചാൽ മിക്കവരും വിരൽ ചൂണ്ടുക ഇന്നത്തെ നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിലേക്കായിരിക്കും. ഒരു വശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തനായ സെന്റർ ഫോർവേഡായ എർലിംഗ് ഹാലൻഡ് നയിക്കുന്ന നോർവേ, മറുവശത്ത് വേഗവും കരുത്തും അത്ലറ്റിസിസവും ഒത്തുചേർന്ന ആഫ്രിക്കൻ വമ്പന്മാരായ ഐവറി കോസ്റ്റ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഫ്രാൻസിനെതിരെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയതിന്റെ ഗുണം നോർവേക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരിശീലകൻ സ്റ്റാലെ സോൾബാക്കൻ. എന്നാൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ റൈറ്റ് ബാക്ക് ജൂലിയൻ റൈർസൺ പരിക്കുമൂലം കളിക്കില്ല. ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡും പൂർണ്ണ സജ്ജരാണെന്നത് നോർവേയുടെ വലിയ ആത്മവിശ്വാസമാണ്. ഈ ലോകകപ്പിൽ 2 മത്സരങ്ങളിൽ 4 ഗോളുകളുമായി ഹാലൻഡ് ഇതിനകം തന്നെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലെ മുൻനിരക്കാരാണ്. മറുവശത്ത് ഐവറി കോസ്റ്റും ചരിത്രത്തിലാദ്യമായി ഈ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ പ്രതിരോധത്തിലെ നിർണായക സാന്നിധ്യമായ വിൽഫ്രിഡ് സിംഗോയുടെ അഭാവം പരിശീലകൻ എമേഴ്സ് ഫായയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹാലൻഡിനെ പിടിച്ചു നിർത്തുകയാണ് മത്സരത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. തന്ത്രപരമായി നോക്കുമ്പോൾ മധ്യനിരയിലെ പോരാട്ടം അതിനിർണായകമാകും. ഒഡേഗാർഡിന് പന്തു നൽകാതിരിക്കാൻ ഐവറി കോസ്റ്റ് ശ്രമിക്കും. അതേസമയം ഹാലൻഡിലേക്കുള്ള പാസുകൾ മുറിക്കാനായില്ലെങ്കിൽ നോർവേക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടാകും. കടലാസിലെ കരുത്തിൽ നോർവേക്ക് ചെറിയ മുൻതൂക്കമുണ്ടെങ്കിലും ഈ ലോകകപ്പിലെ അട്ടിമറികളുടെ പശ്ചാത്തലത്തിൽ ഫലം അപ്രവചനീയം തന്നെ. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഫേവറിറ്റായി ഇറങ്ങുന്നത് ഫ്രാൻസാണ്. 3 ഗ്രൂപ്പ് മത്സരങ്ങളിലും വിജയിച്ച് 10 ഗോളുകൾ നേടി നോക്കൌട്ടിലെത്തിയ ദിദിയെ ദശാമിന്റെ ടീം കിരീട സാധ്യതകളിൽ ഇപ്പോഴും ഒന്നാമതാണ്. കിലിയൻ എംബാപ്പയുടെ വേഗവും ഉസ്മാൻ ഡെംബലയുടെ ഫിനിഷിംഗും മൈക്കൽ ഒലീസയും ക്രിയേറ്റിവിറ്റിയും ഫ്രാൻസിനെ വേറിട്ടു നിർത്തുന്നു. എന്നാൽ നോക്കൌട്ട് ഫുട്ബോളിൽ ചെറിയ പിഴവുകൾ പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ദശാം ഓർമ്മിപ്പിക്കുന്നു. യൂറോ 2020-ലെ അപ്രതീക്ഷിത പുറത്താകൽ ഫ്രാൻസ് മറന്നിട്ടില്ല. സ്വീഡൻ മറുവശത്ത് സമ്മർദ്ദമില്ലാത്ത ടീമെന്ന ആനുകൂല്യത്തോടെയാണ് ഇറങ്ങുന്നത്. ഫ്രാൻസിനെ തോൽപ്പിക്കുമെന്ന് അധികമാരും വിശ്വസിക്കുന്നില്ലെന്നും അതുതന്നെയാണ് തങ്ങൾക്ക് അനുകൂല സാഹചര്യമെന്നും പരിശീലകൻ ഗ്രഹാം പോട്ടർ പറയുന്നു. ഫ്രാൻസിന്റെ പ്രതിരോധത്തിൽ ദൌർബല്യം കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അതിനാൽ ആഴത്തിൽ പ്രതിരോധിച്ച് കൌണ്ടർ അറ്റാക്കിലൂടെ അവസരങ്ങൾ കണ്ടെത്താനായിരിക്കും സ്വീഡന്റെ ശ്രമം. ഫ്രാൻസിന് ചെറിയ തിരിച്ചടികളും ഉണ്ട്. മാർക്കസ് തുറാം പരിക്കേറ്റ് പുറത്താണ്. എന്നിരുന്നാലും ബെഞ്ചിന്റെ ആഴം കൊണ്ടുതന്നെ ഈ നഷ്ടങ്ങൾ നികത്താൻ ഫ്രാൻസിന് കഴിയും. അഡ്രിയൻ റാബിയോ, ഔറേലിയൻ ഷുവാമേനി, എംബാപ്പെ എന്നിവരുടെ അനുഭവ സമ്പത്ത് സ്വീഡന്റെ യുവതാരങ്ങൾക്ക് വലിയ പരീക്ഷണമായിരിക്കും. ഒറ്റനോട്ടത്തിൽ ഇത് ഫ്രാൻസിന്റെ മത്സരമാണ്. പക്ഷേ ലോകകപ്പ് നോക്കൌട്ടിൽ ചരിത്രം പലതവണ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാണ്, ഫേവറിറ്റ് ആകുന്നത് ജയിക്കുമെന്നതിനുള്ള ഉറപ്പല്ല. ലോകകപ്പിലെ സഹ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് സ്വന്തം ആരാധകരുടെ മുന്നിൽ ഇന്ന് അടുത്ത പരീക്ഷണം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങളും ജയിച്ച് 6 ഗോളടിച്ച് 1 ഗോൾ പോലും വഴങ്ങാതെയാണ് ഹാവിയർ അഗ്യുറയുടെ ടീം നോക്കൌട്ടിലെത്തിയത്. ലോകകപ്പിൽ 1986 ശേഷം ആദ്യമായി ക്വാർട്ടർ ഫൈനലിൽ എത്തുക എന്ന സ്വപ്നമാണ് ഇപ്പോൾ മെക്സിക്കോയെ നയിക്കുന്നത്.
എന്നാൽ എതിരാളികൾ ഒട്ടും നിസ്സാര

0: തരക്കാരല്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ വെറും ഒരു പോയിന്റ് മാത്രമുണ്ടായിരുന്ന ഇക്വഡോർ അവസാന മത്സരത്തിൽ ജർമ്മനിയെ 2-1 തോൽപ്പിച്ചാണ് ലോകത്തെ ഞെട്ടിച്ചത്. അവസാന നിമിഷം വരെ പോരാടാനുള്ള മാനസിക കരുത്താണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ ആയുധം. ഈ മത്സരത്തിലെ പ്രധാന പോരാട്ടം മെക്സിക്കോയുടെ കണിശമായ പ്രതിരോധവും ഇക്വഡോറിന്റെ ആസൂത്രിതമായ മുന്നേറ്റവും തമ്മിലായിരിക്കും. ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാത്ത മെക്സിക്കൻ പ്രതിരോധം ജർമ്മനിക്കെതിരെ 2 ഗോളടിച്ച ആത്മവിശ്വാസത്തിൽ എത്തുന്ന ഇക്വഡോർ ആക്രമണത്തെ എങ്ങനെ നേരിടുമെന്നതാണ് നിർണായകം. മെക്സിക്കോ സിറ്റിയിലെ ആൾട്ടിറ്റ്യൂഡും 100,000+ ആരാധകരുടെ പിന്തുണയും മെക്സിക്കോയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളാണ്. ഇന്നത്തെ 3 മത്സരങ്ങളിൽ ഏറ്റവും വികാരഭരിതമായ അന്തരീക്ഷവും അസ്റ്റക്കയിലായിരിക്കും. ആതിഥേയരുടെ സ്വപ്നം തുടരുമോ അതോ മറ്റൊരു വിജയത്തോടെ ഇക്വഡോർ മുന്നേറുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫുട്ബോളിൽ പാരമ്പര്യത്തിന് മത്സരത്തിന് മുൻപ് മാത്രമേ വിലയുള്ളൂവെന്നും വിജയത്തെ നിർണയിക്കുന്നത് മത്സര ദിവസത്തെ ധൈര്യവും തന്ത്രവും അവസാന നിമിഷം വരെ പൊരുതാനുള്ള മനസ്സുമാണെന്ന് ഈ ലോകകപ്പ് വീണ്ടും തെളിയിക്കുകയാണ്. നാളെയോടെ പ്രീ ക്വാർട്ടർ ചിത്രവും കൂടുതൽ വ്യക്തമാകും. ആ വിശേഷങ്ങളോടെ വീണ്ടും വരാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കാർണിവൽ എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.
3: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
4: നമ്മളും മുണ്ടൂല്ലാന്ന്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: നിറയെ റെഡ് ലേഡി പപ്പായ വിളഞ്ഞ് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നു. ഇത് തമിഴ്നാട്ടിലെ കൃഷിപ്പാടമല്ല, നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകന്റെ മനസ്സിലുദിച്ച ആശയം പ്രാവർത്തികമാക്കിയ പുരയിടമാണ്. പപ്പൻചേട്ടൻ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഉള്ളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയായിരുന്ന ശ്രീ പത്മകുമാർ പൊതുപ്രവർത്തനത്തിനൊപ്പം കൂട്ടിയത് കൃഷിപ്രവർത്തനങ്ങളാണ്. സമൂഹത്തിലെ പൊതുകാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോഴും ഒരു വരുമാന സ്രോതസ്സിനായി ശ്രീ പത്മകുമാർ തിരഞ്ഞെടുത്തത് കൃഷിയാണ്. മറ്റനവധി കാർഷിക പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ച ഇദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഈ പപ്പായ കൃഷി മികച്ച ആദായം നേടിത്തരുന്ന ഒന്നുകൂടിയാണ്. പൊക്കം കുറഞ്ഞ മികച്ച ഇനങ്ങൾ, വർഷം മുഴുവൻ വിളവ്, ഉയർന്ന ഉത്പാദനക്ഷമത തുടങ്ങി പലവിധ സവിശേഷതകൾ പപ്പായ കൃഷിയെ ആകർഷകമാക്കുന്നു. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗവിള, പുഷ്പകൃഷി, ഔഷധ തോട്ട വികസനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉള്ളൂർ കൃഷിഭവൻ പരിധിയിലെ ഇടവക്കോട് വാർഡിൽ ശ്രീ വി എസ് പത്മകുമാർ ഒരു ഏക്കറിൽ ഇടവിളയായി റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷി ആരംഭിച്ചത്. പപ്പായ കൃഷിയുടെ വിളവെടുപ്പ് കൃഷിഭവനും നാട്ടുകാരും കർഷകരും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചാണ് നടത്തിയത്. ഒപ്പം കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്കും ഈ വിളവെടുപ്പ് ഉത്സവത്തിൽ പങ്കാളിയായി. പപ്പായത്തോട്ടത്തിലെ മധുരമൂറുന്ന പപ്പായയുടെ വിളവെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട മന്ത്രിയും നാട്ടുകാരുടെയും കർഷകരുടെയും ആവേശത്തിൽ ഒപ്പം ചേർന്നു. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ധിക്.
1: നിർവാർച്ചയും സൂര്യവെളിച്ചവും ഉള്ളതായിരിക്കുന്ന സ്ഥലത്ത് മനോഹരമായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പപ്പായ കൃഷി. പത്മകുമാറിന്റെ ഈ കൃഷിയിടം നമുക്കൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഒരു കിലോ പപ്പായക്ക് പത്മകുമാർ എന്നോട് പറഞ്ഞ 40 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞു. 40 മുതൽ സാധാരണഗതിയിൽ ഒരു പപ്പായ എന്ന് പറയുമ്പോൾ 2 കിലോയോ 3 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല വിളവ് കിട്ടും, നല്ല ആദായകരമായിട്ടുള്ള കൃഷിയാണ്. അപ്പൊ കൃഷിരീതിയെ ആദായകരമാക്കി നിലനിർത്തുക എന്നുള്ള വലിയ കഠിനാധ്വാനമാണ് ഇതിന്റെ ഭാഗമായി നമ്മളെല്ലാവരും ചേർന്ന് നിർവഹിക്കുന്നത്. ഇതുപോലെയുള്ളതായിരിക്കുന്ന കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. മറ്റൊന്ന്, കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പൽ ഏരിയയിലും അർബൺ ഏരിയയിലുള്ള കൃഷി വകുപ്പിന്റെ താരതമ്യേന കുറഞ്ഞ രീതിയിലുള്ള റീച്ചാണുള്ളത്. എന്നാൽ പഞ്ചായത്തുകളിൽ മുഴുവൻ നല്ല രീതിയിലുള്ള മൂവ്മെന്റുകളാണ്. ഇപ്പോ അർബൺ മേഖലയിൽ ഹോംസ്റ്റെഡ് ഫാമിംഗ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാമിംഗ് ഉൾപ്പെടെ പിന്നെ നിരവധി സ്ഥലങ്ങൾ, എനിക്ക് ഒരു കൌൺസിലർ തന്നിരിക്കുന്ന ഒരു നിവേദനം, കുറച്ചപ്പുറത്തായി ഒരു 10 ഏക്കറോളം വരുന്നതായിരിക്കുന്ന ഒരു ഭൂമി അവിടെ കാട് പിടിച്ച് പാമ്പുകളൊക്കെയായി കൃഷിവകുപ്പിന്റെ ഇത് കിടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് തരിശ് നിലങ്ങളെയും കൃഷിവകുപ്പിന് കീഴിലുള്ള ഇടങ്ങളെയും മാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിംഗ് പൂർണ്ണമായാൽ ഇറിഗേഷൻ മിനിസ്റ്ററുമായി ചേർന്ന് അവിടത്തേക്ക് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കും. ആധുനിക വിജ്ഞാനങ്ങൾ ഉപയോഗിച്ച് കൃഷിയെ ഫലപ്രദമായി ഊട്ടിയുറപ്പിച്ച് നമ്മുടെ നാടിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും മലയാളികളുടെ ജീവനും ജീവിതവും കൂടുതൽ കാര്യക്ഷമമാക്കാനുമുള്ള നടപടികൾക്ക് സർക്കാർ കൂടെയുണ്ടാകും എന്നുള്ളതുകൂടെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഈ പപ്പായ കൃഷി നടത്തിയ ശ്രീ പത്മകുമാറിനെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകളിലൂടെ ഔപചാരികമായി തുടക്കം കുറിക്കുന്നു അഭിവാദനങ്ങൾ.

0: വിത്ത് ശേഖരണം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ശ്രീ പത്മകുമാർ വിവരിക്കുന്നു.
1: എനിക്ക് ഇവിടെ ഒരേ

ഏക്കർ 10 സെൻറ്റ് സ്ഥലമുണ്ട്. കൃഷിയിൽ ഞാൻ പച്ചക്കറിയിലാണ് തുടങ്ങിയത്. പച്ചക്കറി കൃഷി ഇവിടെ നന്നായിട്ട് ഞാൻ നടത്തിയിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ മരിച്ചീനിയും പിന്നെ ചേനയും നട്ടിരുന്നു. കുറച്ച് വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ചേന കൃഷി എനിക്ക് വലിയ നഷ്ടത്തിൽ കലാശിച്ചു. അതിനുശേഷം ഞാനതങ്ങ് ഉപേക്ഷിച്ചു. പിന്നെയാണ് ഈ പപ്പയിലേക്ക് വന്നത്. പപ്പയ എന്ന ആശയം എനിക്ക് തന്നത് ഉള്ളൂർ കൃഷിഭവനാണ്. അവിടുത്തെ കൃഷി ഓഫീസർ ഞാൻ ഈ 1 ഏക്കർ സ്ഥലത്ത് എനിക്കെന്തെങ്കിലും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, സാറിനെന്തെങ്കിലും ആശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ റെഡ് ലേഡി പപ്പയ, അത് ഹൈബ്രിഡാണ്, എനിക്ക് അതിനാവശ്യമായ തൈകൾ കിട്ടുമെങ്കിൽ അത് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ നല്ല തൈ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അവർ ചില നഴ്സറികളിലൊക്കെ കോൺടാക്ട് ചെയ്ത് തൈക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി. കാരണം തൈ കൂടുതൽ വേണമല്ലോ, 10,000 തൈയെങ്കിലും വേണം. പക്ഷേ അത് മൊത്തത്തിൽ നടന്നില്ല. അതിനുശേഷം ഞാൻ അഗ്രികൾച്ചർ കോളേജിലൊരു പ്രൊഫസറെ കണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് 20 ഗ്രാം റെഡ് ലേഡി പപ്പയുടെ വിത്ത് സംഘടിപ്പിച്ച് തന്നു. വളരെ കോസ്റ്റ്ലിയാണത്. 20 ഗ്രാം വിത്തിന് ഏതാണ്ട് 9,200 രൂപ എനിക്ക് ചിലവായിട്ടുണ്ട്. അത് ഞാനിവിടെ എൻ്റെ വീടിനടുത്ത് ഒരു IT എഞ്ചിനീയറായ അദ്ദേഹത്തിൻ്റെ ഒരു പോളി ഹൗസ് ഉണ്ട്. അദ്ദേഹം പുറത്തു പോയതുകൊണ്ട് ആ പോളി ഹൗസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അത് കേടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ആ പോളി ഹൗസൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഈ ഉള്ളൂർ കൃഷിഭവൻ്റെ തന്നെ കൃഷി ഓഫീസറ് സ്വപ്നയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ കാർഷിക കർമ്മസേനയെ കൊണ്ട് ഈ വിത്ത് മുഴുവൻ അവിടെ തന്നെ മുളപ്പിച്ചെടുത്തു. ശാസ്ത്രീയമായിട്ട് ആണ് മുളപ്പിച്ചത്. അതുകൊണ്ട് നല്ല തൈ എനിക്ക് കിട്ടി. പക്ഷേ ആ തൈ ഞാനിവിടെ കൊണ്ട് നടുമ്പോൾ കടുത്ത വേനലായിരുന്നു. ഞാൻ ഈ തുള്ളിനട സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റ് പോകുമ്പോൾ എൻ്റെ കിണർ വറ്റിപ്പോയി. ഇത്രയും ചെടിക്കുള്ള വെള്ളം ലഭിച്ചിരുന്നില്ല. ടൈമർ വെച്ച് 3 നേരം വെള്ളം അടിച്ചെങ്കിലും എനിക്കൊരു 10-40 തൈകൾ ഉണക്കിൽ തന്നെ കരിഞ്ഞുപോയി. ബാക്കി തൈകളെല്ലാം ശരിക്കും പുഷ്ടിപ്പെട്ട് വന്നു. ഇപ്പോൾ വെള്ളം തികയാതെ വന്നപ്പോൾ തൊട്ടടുത്ത കനാലിൽ നിന്ന് ഞാനൊരു അഡീഷണൽ മോട്ടോറും കൂടെ വെച്ച് പിന്നെ വെള്ളം ഒഴിച്ചു തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടികൾക്ക് ഈ മൊസൈക്കിൻ്റെ ലക്ഷണം കുറച്ച് കണ്ടു. ഞാൻ കൃഷി ഓഫീസർ അറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വേറെ വൈറലാണ്, മറ്റ് പ്രതിവിധികളൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അത് പുഴുതു കളയുന്നതാണ് നല്ലത് സ്ഥലം തുടങ്ങി. അങ്ങനെ ഞാൻ ആ 30 ചെടികളും പുഴുതു കളഞ്ഞു. പുഴുതു കളഞ്ഞ് പിന്നെ വേപ്പെണ്ണ എല്ലാ ചെടികൾക്കും സ്പ്രേ ചെയ്തു. പിന്നെ എനിക്ക് ആ മൊസൈക്ക് രോഗത്തിൻ്റെ ഒരു ശല്യം വന്നിട്ടില്ല. കൃഷിഭവൻ്റെ സഹായം എനിക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അവിടുത്തെ കാർഷിക കർമ്മസേനയും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുവട്ടിൽ കളയില്ലാതിരിക്കാൻ മച്ചിങ് ഷീറ്റ് എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളക്കെട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഞാനിത് പണകോരി കുഴിയെടുത്ത് ആദ്യം കുഴിയിൽ കുമ്മായം വിതറി. കുമ്മായം വിതറി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ സമ്പുഷ്ടീകരിച്ച ഒരു 6-7 കിലോ അടിവളം. അത് വേപ്പിൻ മുണ്ണാക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, കുറച്ച് കോഴിവളവുമുണ്ട്. ഇതെല്ലാം കൂടെ കഴിച്ച് സമ്പുഷ്ടീകരിച്ച് ഒരു ചുവട്ടിൽ ആവറേജ് ഒരു 7 കിലോ എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിവളം ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുള്ളിദാന സംവിധാനം എല്ലാ ചെടികൾക്കുമുണ്ട്. എല്ലാ ചെടികൾക്കും ചുവട്ടിലും മച്ചിങ് ഷീറ്റും ഇട്ടിട്ടുണ്ട്. എനിക്കൊരു 290,000 രൂപ ചിലവ് ആയിട്ടുണ്ട്. ഇടയ്ക്കുള്ള കളവറിയെല്ലാം കുറച്ച് ജോലിക്കാരെ ആശ്രയിച്ചല്ലേ പറ്റുള്ളൂ. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും, എൻ്റെ വൈഫ് ഒരു റിട്ടയർഡ് ടീച്ചറാണ്, മോഡൽ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തതാണ്, അവരുടെ നല്ല സഹായമുണ്ട്. ഞാനും ഒരു ഫാർമർ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ഇതിൻ്റെ ചുവട് ശ്രദ്ധിക്കാനും ഇലകൾ ശ്രദ്ധിക്കാനും കളകളൊക്കെ പഠിക്കാനും വേണ്ടി സമയം നീക്കി വയ്ക്കാറുണ്ട്. എനിക്കൊരു നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഒരു 10-20 ടണ്ണെങ്കിലും എനിക്ക് ഇതിൽ നിന്നും ലഭിക്കും. 6-7 ലക്ഷം രൂപയെങ്കിലും എനിക്ക് പപ്പയെ വിറ്റൽ വരുമാനമുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതുണ്ടാവുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. സാധാരണ 3 കൊല്ലമെങ്കിലും ഇത് കാച്ചു നിൽക്കുമെന്നാണ് കൃഷി ഓഫീസർ എന്നോട് പറഞ്ഞത്. 3 കൊല്ലം നിന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു 6-7 ലക്ഷം രൂപ ഇതിൽ നിന്നും വരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഈ തൈ നട്ടപ്പത്തിൻ്റെ വിപണനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഈ തിരുവനന്തപുരത്ത് 2 ഹോൾസെയിൽ ഡീലേഴ്സ് എത്രയുണ്ടെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വിലയേ തരുള്ളൂ, വളരെ ചെറിയ വിലയേ തരുള്ളൂ. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ ജൈവ പച്ചക്കറി കടകളുണ്ട്, 7-8 കടകളുണ്ട്. ആ കടകളിലെല്ലാം ഞാൻ കുറേശ്ശെ ഒരു 15 കിലോ, 20 കിലോ, 25 കിലോ വെച്ച് എല്ലാ ദിവസവും കൊടുക്കാൻ എനിക്ക് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൂടാതെ ചെയിൻ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെയും അവരെടുക്കാമെന്ന് ആവശ്യപ്പെടുന്നു. 40 രൂപ കിട്ടിയാലും എനിക്ക് ഒരു അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ നിന്നു പോകാൻ വേണ്ടി പറ്റും. പൊതുവിൽ എൻ്റെ ഫ്രൂട്ടിൻ്റെ സൈസ് കുറവാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, നല്ല കളറും നല്ല ടേസ്റ്റുമാണ്. ഇത് ഒരു വട്ടം കഴിച്ചാൽ പിന്നെ ഇത് തന്നെ കഴിക്കും. ഏറ്റവും വലിയ പപ്പയ്ക്ക് 2 കിലോ 750 ഗ്രാമാണ്. എന്തായാലും ഒരു ആവറേജ് 1 കിലോ കിട്ടും, 1.5 കിലോ ഒക്കെ കിട്ടും. അത് മതി, കാരണം നല്ല നമ്പറുണ്ട്, ഒരു ചെടിയിൽ നല്ല നമ്പറുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ഈ രാസവളം പ്രയോഗിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ സംതൃപ്തിയാണ്. കാരണം സാധാരണ നമ്മൾ പപ്പയുടെ ടേസ്റ്റ് അല്ല, നമ്മളൊന്ന് കഴിച്ചു നോക്കിയാൽ അത് വീണ്ടും കഴിക്കാനുള്ളൊരു പ്രേരണ വരും. കാരണം ഇതൊരു പരീക്ഷണമായിരുന്നല്ലോ എന്നെ സംബന്ധിച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷിയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വല്ലാത്തൊരു പച്ചപ്പാണ്. ഇതിൻ്റെ പുറമേ നമ്മളിതിൻ്റെ മതിലിന് പുറത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ്, അതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. അത് സത്യത്തിൽ മനസ്സിന് വലിയ കുളിർമയാണ്. അതുകൊണ്ട് തന്നെ

0: ഒരു വട്ടവും കൂടി റെഡ് ലൈറ്റ് തരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് ഹൈബ്രിഡ് തണ്ണിമത്തന് ഇതിനിടയ്ക്ക് ഒന്ന് ഈ ഒരു ഹാർവസ്റ്റ് കഴിഞ്ഞാൽ ഈ തുള്ളി തന്നെ ഉള്ളതുകൊണ്ട് വെള്ളം കോരേണ്ട കാര്യമില്ലല്ലോ. തണ്ണിമത്തനും കൂടി ഒന്ന് ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് കൃഷി ആഫീസറോട് ചോദിക്കണം. കൊച്ചിലെ കൃഷിയിൽ എനിക്കൊരു താല്പര്യമുണ്ട്. അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അച്ഛൻ്റെ കൂടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് അറിയാം. അതെനിക്കൊരു വലിയ അനുഭവമാണ്. ഇടയ്ക്ക് ഒരു 10-20 കൊല്ലം ഫുൾ ടൈം പൊതുപ്രവർത്തനമായപ്പം അല്പം ശ്രദ്ധക്കുറവും എനിക്കിതിൽ നിന്ന് മാറിയിരിക്കുന്നു. പക്ഷേ വീണ്ടും ഞാനിതിലേക്ക് വന്നു. പിന്നെ എൻ്റെ വീട്ടുകാരുടെ വലിയ ഹെൽപ്പുണ്ട്. സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. ഒരു ഷായുണ്ട്, ഒരു ശ്രീകുമാറുണ്ട്, പിന്നെ ഒരു ബൈജു ഉണ്ട്. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവരുടെ നല്ല സഹായം ഞാനില്ലെങ്കിലും, കാരണം ഞാൻ ഈ പൊതുരംഗത്തോടെ ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ആയിപ്പോയാലും നോക്കും. പിന്നെ എൻ്റെ വൈഫിന് കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ്. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു താല്പര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അവർ 2 നേരമെങ്കിലും ഇവിടെ വന്ന് നോക്കി കളയെല്ലാം പറിച്ച് ഇല വാടി നിൽക്കുന്ന ഇലയെല്ലാം മാറ്റിയിട്ട് പോകാറുണ്ട്. ഇതെല്ലാം പൊതുവിൽ തന്നെ കൃഷി രീതി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ 2 മക്കളുണ്ട്. അവരൊന്നും ഈ കൃഷിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അവരെല്ലാം കൂടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ വെറുതെ ഇടാനുള്ളതല്ലല്ലോ. ഈ ഭൂമി തലമുറ തലമുറയായിട്ട് കൈമാറി അല്ല, ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ കൃഷിപാഠം പഠിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പിള്ളേരൊന്നും അങ്ങനെ വരുന്നില്ല. അവരെ പടിപടിയായിട്ട് എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരണം. അത് കുറച്ച് ഭൂമിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ അതിന് പരിശ്രമിക്കുക.
1: കൃഷിഭവനുകൾ കർഷകന് കരുത്ത് നൽകുന്ന കാഴ്ചകൾ എവിടെയും കാണാം. ഇവിടെ ഉള്ളൂർ കൃഷിഭവനും ഓരോ ചുവടുവയ്പ്പിലും പപ്പൻ ചേട്ടനൊപ്പമുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

എഫ്എം പ്രധാന വാർത്തകൾ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്നും വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്ര ഗെഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. വജ്രജൂബിലി ആഘോഷിച്ച് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്ര ആസ്ഥാനം. പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു.

തിരുവനന്തപുരം പാറശ്ശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
3: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: കോളിവുഡ് ഹിറ്റ്സ്.

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: The Real FM 103.6.
3: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ക്രിമിനൽ എന്ന ചിത്രത്തിൽ നിന്നും കുമാർ സാനുവും അൽക്ക യാഗ്നിക്കും പാടിയത്.

0: എണ്ണം കൂടിയാൽ എന്താ? വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: വിരാസത്ത് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണൻ, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

0: മഴയും ചായയും പിന്നെ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: സോനു നിഗം, മധുശ്രീ എന്നിവരുടെ ശബ്ദം ജോധ അക്ബർ എന്ന ചിത്രത്തിൽ നിന്ന്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം ഗജിനി എന്ന ചിത്രത്തിൽ നിന്നും.
5: That's my step for a man.

FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്നും വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്ര ഗഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുത്തു. വജ്രജൂബിലി ആഘോഷിച്ച് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്ര ആസ്ഥാനം. പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ വിഭാഗത്തിൽ നിന്നുള്ള പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

ഗാനകേളി. ഗാനകളിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യ ഗാനം കേൾക്കാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫ് അലിഗേച്ചേരിയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ്സാക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
3: ചിത്രം പുറപ്പാട്, ഗായിക ചിത്ര, ഓയൻവീര വരികളിൽ ഔസേപ്പച്ചന്റെ ഈണം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: പൂവച്ചൽ ഖാദർ ശ്യാം കൂട്ടുകെട്ടിൽ മാർക്കോസ് പാടിയ ഗാനം കേൾക്കാം, നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ നിന്നും.

0: ഇന്നും നാളെയും മൈ ജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ മെഗാ 48 അവേഴ്സ്
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
4: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
5: ഗാനകേളിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശിബു ചക്രവർത്തി രചിച്ച് കണ്ണൂർ രാജനീണൻ നൽകി MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിൽ നിന്നും

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: കൊടുങ്ങല്ലൂരമ്മ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിനി. ഗാനശില്പികൾ വയലാർ, കെ രാഘവൻ.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
4: തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വേണി ഇഗ്നേഷ്യസ് ഈണം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടി ഗാനം കേൾക്കാം.
5: കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4,500 രൂപയിൽ ആദ്യ ഗഡുവായ 1,500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം

0: വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
1: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
0: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി K.മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈ ഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി N.ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി A.ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി V.D. സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ബിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി K.മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
0: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലാൻഡ്സിനെയും പരാഗ്വ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 249 പോയിന്റ് താഴ്ന്ന് 76,478 നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 ഗ്രാമിന് 13,020 ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ PR ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം

അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. കാശ്മീരം എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം ചിത്ര പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എം ജി രാധാകൃഷ്ണന്റെ ഈണം.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ബിച്ചു തിരുമല SP വെങ്കടേഷ് കൂട്ടുകെട്ടിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം, കാബൂളിവാല എന്ന ചിത്രത്തിൽ നിന്നും.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഗാനഗഡിയിൽ അവസാനമായി ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനമാണ് പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ നിന്നും.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭമഴ 4 ഡേ സെയിൽ എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.

0: ഗാനകേളി.
1: One 103.6 Real FM.

എഫ്എം പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാർഷിക വിളകളുടെ തറവില പുതുക്കുന്നതിനും സംഭരണം ശക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുന്ന നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ എല്ലാവരും സുരക്ഷിതമായി ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്നും വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്ര ഗിഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുത്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: എവർഗ്രീൻ ട്വീറ്റ്സ് സമാപിച്ചു.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്,
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു.
1: പുസ്തകയോ ജ്ഞാനത്തെ സാധി ആപ് അപ്നെ പരിവേശ് സീഖെ ഓർ വ്യവഹാരിക കൗശല വികസിത് കരെ യഹി സാർത്ഥക ശിക്ഷാ ഹൈ. വിദ്യാർത്ഥിയോക്കോ അപ്നെ സമുദായ സംസ്കൃതി ഓർ പരമ്പരാവോ സേ ജുഡേ രഹനേ ഹുയേ സമാജ് ഓർ ദേശ് കേ ഭവിഷ്യ കോ ബെഹ്തർ ബനാനാ ഹൈ. തേജി സേ വികസിത് ഹോ രഹി ഭാരത് മേ അപ്നെ വിരാസത് സേ ജുഡേ രഹനേ കേ സാത് സാത് ആധുനിക വിജ്ഞാൻ കേ ലാഭ് സമാജ് കേ ഹാർ വർഗ തക് ലേ ജാനേ കീ ആവശ്യകത ഹൈ.
0: 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസിന്റെ 10th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയിലെ മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനു ശേഷം ജനറൽ ഉപേന്ദ്ര

0: ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26 രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഇ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു.
1: Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform. And since its inception, more than 50 lakh, that is 5 million immigration clearances have been issued.
0: ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ. FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATFന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 അവസാനിക്കും. SE.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻ ബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: ജിസ്മേ ഹംനെ ബ്ലാക്ക് സ്പോട്സ് കോ ഐഡന്റിഫൈ കിയാ ഹൈ ജോ ലാൻഡ് സ്ലൈഡ്സ് കെ സ്പോട്സ് ഹൈ ഉത്തരാഖണ്ഡ് ഹിമാചൽ അരുണാചൽ പഹാടി പ്രദേശോ മേ ഓർ ഹം യേ പൂരെ സ്പോട്സ് കോ ഐഡന്റിഫൈ കർക്കേ ഉസ്കോ സുധാർനെ കെ ലിയേ 50,000 കറോഡ് കാ ഖർച്ച ഹംനെ കിയാ ഹൈ താകി യേ സബ് സ്പോട്സ് റിമൂവ് ഹോ ജായേ ഇസ്കെ സാത്ത് സാത്ത് റോഡ് എഞ്ചിനീയറിംഗ് മേ ഹമാരാ ജോ ഡിപിആർ ബനാ രഹേ വഹാൻ അണ്ടർ പാസ് ഉസ്കെ സാത്ത് സൈനേജ് മാർക്കിംഗ് സിസ്റ്റം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കി ബനേ യേ ഭി കോശിഷ് കർ രഹേ.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും, 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്കു സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി 31 മാസം വരെ നീട്ടി കേന്ദ്ര സർക്കാർ.

നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി യുഎസും ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്ക് മേൽ കരിനിഴൽ. അടുത്ത വട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം സതീഷ് ബാബു പാടിയത്.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ചെങ്ങന്നൂർ ശ്രീകുമാർ, മീര പ്രേമാനന്ദ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കാർഷിക വിളകളുടെ തറവില പുതുക്കുന്നതിനും സംഭരണം ശക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി TC സിദ്ദിഖ് നിയമസഭയിൽ പറഞ്ഞു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദിനി ശ്രീ ലണ്ടനിലെ മിനിസ്ട്രി ഓഫ് സൗണ്ട്സിൽ പരിപാടി അവതരിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ DJയാണ്. UKയിൽ പല വേദികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല നഗരങ്ങൾ, ആട്ടക്കാരിയുടെ ശ്രദ്ധേയമായ അരങ്ങുകൾ അനവധിയാണ്. ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, ചലച്ചിത്ര നടി എന്നീ നിലകളിലും പ്രശസ്തയാണ് നന്ദിനി. ടൂൾ റൂം റെക്കോർഡ്സ് പോലുള്ള പ്രമുഖ പ്രൊഡക്ഷൻ ഹൌസുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് നന്ദിനി ശ്രീ ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു.
4: കല്യാണി ട്രിപ്പിന്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാല്, നമുക്കത് വളരെ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് വന്ന് ഒരു മ്യൂസിക് ചെയ്യുന്നത് ഇസ് ഫോർ ദി ഫസ്റ്റ് ടൈം പ്രോബബ്ലി. ഇപ്പൊ നമുക്ക് വോക്കൽ ആർട്ടിസ്റ്റ്, റാപ്പർ ഓർ വോക്കലിസ്റ്റ് പ്ലസ് പ്രൊഡ്യൂസർ കോമ്പിനേഷൻ ഒരുപാടുണ്ട്. ഇതെല്ലാം ആണുങ്ങളാണ്, മൊത്തം ആണുങ്ങളാണ്. ഇനി എങ്ങാനും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫീമെയിൽ വോക്കലിസ്റ്റ് ആൻഡ് എ മെയിൽ പ്രൊഡ്യൂസർ. ഇതാദ്യമായിട്ടാണ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഒരു ഫീമെയിൽ ഫീമെയിൽ കോംബോ വരുന്നത്. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് വളരെ ഒരു ഫെമിനിൻ സാധനം കൊണ്ടുവരണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, വളരെ ഹാപ്പി

0: ഒരു ട്രാക്ക് ഉണ്ടാക്കണം. അതായിരുന്നു ഞങ്ങളൊരു മെയിൻ സന്തോഷമുള്ള ട്രാക്ക് ആയിരിക്കണം. എഗെയിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ട്രാക്കുകളെല്ലാം കുറച്ചൊരു ഒരു ഡാർക്കർ സൈഡിലോട്ട്, ഒരു നെഗറ്റീവ് സൈഡിലോട്ട്. ഇത് നമുക്ക് ഫുൾ ഫ്ലെച്ച് ഹാപ്പിനെസ് ഉള്ളി സെലിബ്രേറ്റിംഗ് വുമൺഹുഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ലിറിക്സ് വന്നപ്പം എടുത്തത് ഉടുരാജമുഖി, ഇപ്പൊ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നതാണ്. അപ്പൊ അത് വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതല്ലേ, ഉടുരാജമുഖി, മൃഗരാജഗടി, വേസ്റ്റ്, ഗജരാജവിരാജിതം അങ്ങനെ പറയാം. പക്ഷേ വെൻ എ വുമൺ ഇസ് സിംഗിങ് അബൌട്ട് ഹെർ സെൽഫ് അല്ലെങ്കിൽ അബൌട്ട് അനദർ വുമൺ, വി ആർ ഓണിങ് ഇറ്റ്. സോ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് അപ്രോച്ച്. ഇപ്പൊ ഞാൻ സുന്ദരിയാണ്, ഇപ്പൊ എന്നോട് ഒരാണെന്നെ വർണ്ണിക്കുന്നതും ഒരു പെണ്ണ് പെണ്ണിനെ വർണ്ണിക്കുന്നതും എന്നതിന്റെ ഫീല് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൻഡ് യു വിൽ എൻജോയ് ബീയിങ് അപ്രീഷിയേറ്റഡ് ബൈ എ വുമൺ മോർ ഇല്ലേ. നമ്മൾ നമ്മളെ തന്നെ വി ആർ ഓണിങ് ആർ ബ്യൂട്ടി ഓർ ഹൂ വി ആർ ആസ് വിമൻ. അത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന രാഗം കല്യാണിയാണ്. അപ്പൊ കല്യാണി രാഗം വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രാഗമായതുകൊണ്ട് നമ്മൾ കല്യാണി രാഗത്തിൽ വരി കമ്പോസ് ചെയ്ത് കല്യാണി ഡ്രിപ്പ്, പിന്നെ ബാക്കി അതിന്റെ ഇലക്ട്രോണിക് കോമ്പോസിഷൻസ് അറേഞ്ച്മെന്റ് മുഴുവൻ ചെയ്ത് ഈ ജാനുവരിയിൽ റിലീസ് ചെയ്തു. അതിന്റെ വീഡിയോ നമ്മൾ ഈ മാസം റിലീസ് ചെയ്യും ഹോപ്പ്ഫുള്ളി. യെസ്, വീഡിയോ ചെയ്തിട്ട് കുറെ, ഇലക്ട്രോണിക് മ്യൂസിക്കിനൊന്നും വീഡിയോസ് ഇല്ല, രണ്ട് ഫീമെയിൽസ് ഒരുമിച്ച് ചെയ്ത ട്രാക്കുകൾക്ക് വീഡിയോസ് ഇല്ല. ആൻഡ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഇസ് എ ഗേൾ, ഇറ്റ്സ് എ ലേഡി, ഷൈമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് എ ഫുൾ ഫ്ലെഷ്ഡ് യുനോ വുമൺഹുഡ് കമ്മിങ് ടുഗെദർ, സെലിബ്രേറ്റിംഗ് വുമൺഹുഡ്, സിസ്റ്റർഹുഡ്, അങ്ങനെ ഒരു സാധനത്തിൽ. സോ മോർ ദാൻ എനിത്തിങ് എൽസ് ഞാൻ ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ സെയിങ് ദാറ്റ് ഐ മൈറ്റ് ബി ദ ഫസ്റ്റ് ഫീമെയിൽ പ്രൊഡ്യൂസർ, വുമൺ മ്യൂസിക്, ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻ കേരള. I feel that is very wrong. In fact, adine pagaram how I want to be known is I became the reason that women choose this, allengil girls chose this. Okay, yan karana enik angane oru idol allengil ingane oru aalu cheyunu nu enna yan kandittundarengil chelappa yan idu oru vaadu nerthe cheyadene yan valare late aayittana oru producer aayathu. ഇപ്പൊ എന്നെ കണ്ടിട്ട് ആരെങ്കിലും ഇത് നേരത്തെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ഒരാളുണ്ട് ഏ ഇത് ചെയ്തിട്ടുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് വെയർ യു നോ യു ഹാവ് മെയ്ഡ് എ ചേഞ്ച് നോട്ട് ജസ്റ്റ് ഇൻ റിലീസിങ് മ്യൂസിക് ബട്ട് ഓൾസോ വാട്ട് യു ക്യാൻ ഡു ഫോർ ദ ആർട്ടിസ്റ്റ് ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. അങ്ങനെ വന്നിരിക്കുന്നു. ഇപ്പം ഒരു രണ്ടു മൂന്ന് ട്രാക്കുകൾ നടക്കുന്നു, ഉടനെ തന്നെ റിലീസുകൾ കാണും. ഒരെണ്ണം കാഞ്ചന ശ്രീനാഥിൻ്റെ വൈഫാണ്, അതുപോലെ ശ്രീകുമാർ സാറിൻ്റെ മോളാണ്. അപ്പോൾ കാഞ്ചനയുടെ കൂടെ ഞാനൊരു ഡ്രം ആൻഡ് ബേസ് ട്രാക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാഞ്ചനയുടെ വോയിസ് ഒരു രക്ഷയില്ല. അത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കഥകളി പദവും ഡ്രം ആൻഡ് ബേസും, ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ. അങ്ങനെ കുറച്ച് റിലീസുകൾ വരുന്നു. ദിസ് ജേർണി ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ്സ് ഗോയിങ്, ബട്ട് ഐ എം വെരി എക്സൈറ്റഡ്.
1: പ്രൊഡക്ഷനിലേക്ക് മുന്നോട്ട് വരേണ്ട പുതിയ കുട്ടികളോട് എന്താ പറയുന്നത്?
0: രണ്ടും കൽപ്പിച്ച് വരിക. ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ വരിക. എസ്പെഷ്യലി ഞാൻ ആൺകുട്ടികളോട് എനിക്ക് ഒന്നും പറയില്ല, കാരണം അവർക്ക് എക്സാമ്പിൾസ് ആയിട്ട് ഐഡൽസ് ആയിട്ട് ആൾക്കാരുണ്ട്. അവർക്ക് ഇത് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് വരാനുള്ള ഫ്രീഡം കുറച്ചുകൂടെ ഉണ്ട്, കോൺഫിഡൻസും ഉണ്ട്. പെൺകുട്ടികൾക്കതില്ല. പെൺകുട്ടികൾ ഷുഡ് കം ഇൻ ടു ദ ടെക്നിക്കൽ സൈഡ് ഓഫ് മ്യൂസിക്. നമ്മളെ കൊണ്ട് ഇത് പറ്റും, ഇതിൻ്റെ അറേഞ്ച്മെന്റ് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോ പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് തിയറി ആണെങ്കിലും. ഇറ്റ്സ് എ വണ്ടർഫുൾ കരിയർ ടു ബി. യു വിൽ ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ്, യു വിൽ മീറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ. ഭയങ്കര രസമുള്ള മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു വോക്കലിസ്റ്റ് ആണ്, മ്യൂസിക് പ്രൊഡക്ഷൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് ഒരു സ്വന്തമായിട്ട് ഒരു ബീറ്റെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കി വോക്കൽസ് പാടാൻ പറ്റുകയാണെങ്കിൽ അത്രയെങ്കിലും ചെയ്യും. ഡു ഇറ്റ്, കം ഫോർവേഡ്. എന്നെ കോൺടാക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ. ദിസ് ഇസ് വെരി സ്പെസിഫിക്കലി ഫോർ ഗേൾസ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് ദം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിപ്പിക്കും. ഐ വിൽ ഡു ദാറ്റ്. പ്ലീസ് കം, വി നീഡ് മോർ വിമൻ ഇൻ മ്യൂസിക്.
1: ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മ്യൂസീഷ്യൻ നന്ദിനി എങ്ങനെയാണ്? ലിസണറാണോ?
0: ലിസണറാണ്. നമുക്ക് കേൾക്കാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം വായിക്കാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയേ ഉള്ളൂ. ലിസണിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഫോർ യു ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ, ആസ് എ മ്യൂസിക് ഡയറക്ടർ, കമ്പോസർ, ഓൾ ഓഫ് ദാറ്റ്. കേട്ട് കേട്ട് കേട്ട് കേട്ട് പഠിക്കണം. അതിൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ടഫായിട്ടുള്ള സാധനം ഇസ് മ്യൂസിക് പ്രൊഡക്ഷൻ. ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. സോ അത് നല്ല പേഷ്യൻസ് വേണം. ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് പാട്ട് കേൾക്കും, ഇരുന്ന് കേട്ട് കേട്ട് എഴുതി വെക്കും, നോട്ട്സ് എഴുതും, തിയറി പഠിക്കും, ഇതിൻ്റെ ഹിസ്റ്ററി പഠിക്കും, ഇതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ പറ്റി പഠിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ലൈക്ക് ഐ എം ഏബിൾ ടു ഗിവ് മൈ 100%. സോ ഐ എം എ ലിസ്ണർ. പിന്നെ എനിക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഇന്ത്യൻ ആ ഒരു ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയത് ഇസ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഹിയറിങ് ടു ലിസ്ണിങ് ടു കൊളോണിയൽ കസിൻസ്. കൊളോണിയൽ കസിൻസ് എൻ്റെ ഫേവറേറ്റ്.

ലൈക്ക് അവര് രണ്ടുപേരും കൂടെ ഹരിഹരൻ ആൻഡ് ലെസ്ലി ലൂയി അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ഐ വാസ് ലൈക്ക് എന്താ രസം ആ ഒരു കോമ്പിനേഷൻ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല അതുമാത്രമല്ല നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വെളിയിലുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഇന്നലെ എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് ട്രാക്കായിട്ട് ഞാൻ പ്ലേ ചെയ്ത് സ്ക്രില്ലെക്സിൻ്റെ സ്ക്രില്ലെക്സ് ഇസ് എ വേൾഡ് ഫേമസ് പ്രൊഡ്യൂസർ ഡി ജെ സ്ക്രില്ലെക്സിൻ്റെ ട്രാക്കാണ് ഞാൻ പ്ലേ ചെയ്തത് സ്ക്രില്ലെക്സ് പഞ്ചാബി ഭാംഗ്ര പ്ലസ് ഹൗസ് ഐ തിങ്ക് ഇറ്റ്സ് ഹൗസ് എന്ന് വെച്ചാൽ വെളിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ഇന്ത്യൻ സൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അവർ ഇന്ത്യൻ ഇലക്ട്രോണിക് മ്യൂസിക് ചെയ്യുന്നത് നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ അതും നമ്മുടെ കേരളത്തിലൊക്കെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകളുണ്ട് ഇപ്പോൾ കല്യാണി ട്രിപ്പിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തവിലാണ് തവില് തപ്പ് തിമില എടയ്ക്ക ഇതുപോലത്തെ പല ഇപ്പം നമ്മുടെ നാഗപ്പാട്ട് പാടുന്ന എനിക്കത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരറിയത്തില്ല പക്ഷേ ഇൻട്രസ്റ്റിംഗ് സൗണ്ട്സ് ഉള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട് ഇതൊക്കെ നമുക്ക്

0: ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തവിലാണ്. തവില്, തപ്പ്, തിനില, എടയ്ക്ക, ഇതുപോലത്തെ പല, ഇപ്പം നമ്മുടെ നാഗപ്പാട്ട് പാടുന്ന, എനിക്കത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് അറിയത്തില്ല, പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ് സൗണ്ട്സ് ഉള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇലക്ട്രോണിക് മ്യൂസിക്കിൽ യൂസ് ചെയ്യാം. ഇന്റർനാഷണലി ഇതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ റിസീവ് ചെയ്യും. അവർ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. വി ഷുഡ് ബ്രിങ് ഇറ്റ് ഔട്ട്, വി ഷുഡ് ഡു ഇറ്റ്. ഇപ്പൊ കൂടുതലും ഇവിടെ പ്രൊഡ്യൂസേഴ്സ്, ഇവൻ ആൺകുട്ടികളുടെ പ്രൊഡ്യൂസേഴ്സ് ഉള്ളവരെല്ലാം ചെയ്യുന്നത് റീമിക്സസ് ആണ്, സിനിമ പാട്ടുകളുടെ റീമിക്സ്. ഒറിജിനൽസ് ചെയ്യണം. സോ അനദർ തിങ് ഐ വോണ്ട് ടു ടെൽ ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, ഹു ആർ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ്, പ്ലീസ് ഡു ഒറിജിനൽസ്. ഒറിജിനൽ ട്രാക്ക് ചെയ്യും, നമ്മൾ റീമിക്സ് മാത്രം ചെയ്യാതെ. ഈ റീമിക്സസ് നമുക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും, പെട്ടെന്ന് ഫോളോവേഴ്സ് കിട്ടും. ഡു ഒറിജിനൽസ്, ഇറ്റ് ബി സ്ലോ ബട്ട് ഇറ്റ് വിൽ സ്റ്റിക്ക്.
1: ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഡിജൈനിംഗ് മ്യൂസിക്,
0: മ്യൂസിക് പ്രൊഡക്ഷൻ ഫുൾ ഓൺ. ഇനിയും എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ഇസ് ഉള്ളി മ്യൂസിക് പ്രൊഡക്ഷൻ, വേർ ഇസ് നത്തിങ് എൽസ്. പിന്നെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ലൈവ് പ്ലേയിങ്. ഇപ്പം ഞാൻ ഡിജെയിങ് ആണ് ചെയ്യുന്നത്, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ട്രാക്കുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നു. എനിക്ക് ലൈവായിട്ട് ഇലക്ട്രോണിക് മ്യൂസിക് പ്ലേ ചെയ്യണമെന്നുണ്ട് വിത്ത് സിത്താർ. സോ ഞാൻ ഓൺ ദ സൈഡ് ഐ എം ലേണിംഗ് സിത്താർ അഗെയിൻ, ആ ഒരു ഇലക്ട്രോണിക് സിത്താർ കോമ്പിനേഷൻ. ദർ ഇസ് ദിസ് ആർട്ടിസ്റ്റ് കോൾഡ് ഇവാൻ ഹെഡ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്, ഹീസ് എ വൈറ്റ് പേഴ്സൺ, എനിക്ക് തോന്നുന്നു ഹീസ് യു എസ് ബേസ്ഡ്. ആ പുള്ളിക്കാരൻ ഈസ് പ്ലേയിങ് സിത്താർ വിത്ത് ഇലക്ട്രോണിക് മ്യൂസിക്. നമ്മുടെ നാട്ടിൽ ആരും എന്താ ചെയ്യാത്തെ, നമുക്ക് എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, വൈ ആർ വി നോട്ട് ഡൂയിങ്? സോ യാ, ഐ വോണ്ട് ടു ഡു ദാറ്റ്. ഹോപ്ഫുള്ളി ഓൺ എ ഗ്ലോബൽ സ്റ്റേജ് ഐ വോണ്ട് ടു റെപ്രസെന്റ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് നെയിം ആട്ടക്കാരി എന്നിട്ടിരിക്കുന്നത്. എനിക്കറിയാം അതിനൊരു ഒരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ എപ്പോഴും ഉണ്ട്, അവളൊരു ആട്ടക്കാരിയാണ്, ലൈക്ക് നമ്മൾ പെണ്ണുങ്ങൾ ഹു ആർ ടു മച്ച്. അപ്പോൾ ഒന്ന്, ഞാൻ അവിടെ ലണ്ടനിലായിരുന്ന സമയത്ത് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി, ദ പ്രിവിലേജ് ടു play in one of the biggest names, legendary clubs in the world, Ministry of Sound ennu parnitte avade malayalikalukku valare rare aayittu ke play cheyidittullu. Appo avade idinu munpe ende peru DJ NV nerru, adu oru divasam oru 2 minute litta perana NV. Appo njan London il Ministry of Sound il play cheyumbo avade ende oru poster irangumbo I wanted to represent where I am coming from. I wanted a malayalam name. Adinte kootathil ഡാൻസർ ആവണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അപ്പൊ അങ്ങനെയാണ് ആട്ടക്കാരി എന്നുള്ള പേരിട്ടത്. ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് ഇതായിരുന്നു, എന്താ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഈ നമുക്ക് നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണേലും നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റും ത്രൂ അസ്. ഇപ്പം വേടൻ, വേടൻ എന്നുള്ള വാക്ക്, ഇപ്പൊ കുട്ടികളോട് വേടന്റെ ഇംഗ്ലീഷ് എന്താന്ന് ചോദിച്ചാൽ ആ വേടൻ ആർട്ടിസ്റ്റ് അല്ലേ പറയും, വേടന്റെ മീനിങ്ങേ മാറി. അപ്പം ആസ് ആർട്ടിസ്റ്റ് നമുക്ക് റീഡിഫൈൻ ചെയ്യാനുള്ള പവർ ഉണ്ട്. ആട്ടക്കാരി നെഗറ്റീവ് എന്നുള്ള ഇതിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള, ഞാൻ ഒരു ആട്ടക്കാരിയാണ്, ഐ ആം ടു മച്ച്, ഐ ആം ഗോയിങ് ടു സെലിബ്രേറ്റ് ബീങ് ടു മച്ച്. ഗ്ലോബൽ സ്റ്റേജിലേക്ക് പോകണമെന്നും അങ്ങനെ പോകുമ്പം കേരളത്തിൽ നിന്നാണ് എന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ബി മൈ ഫ്യൂച്ചർ. ഒരു വേൾഡ് ടൂറ്, ഒരു സിത്താർ ഇലക്ട്രോണിക് ലൈവ് പെർഫോമൻസ്, പിന്നെ ഒരുപാട് ട്രാക്കുകൾ ഇനി റിലീസ് ചെയ്യണം. എൻ്റെ ഉള്ളിൽ ഇനിയുണ്ട് മ്യൂസിക്, ഇനിയുണ്ടെന്ന് പറയാൻ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് എന്റെ ഉള്ളിൽ നിന്ന് വരാൻ പോകുന്നത്.
1: കോഴിക്കോട് എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ?
0: കോഴിക്കോട് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ്, ഞാൻ അവിടെ ഒരു കോഫി റേവ് ചെയ്തിട്ടുണ്ട്. എന്താ മനുഷ്യര്, പരിപാടി ചെയ്യണമെങ്കിൽ കാലിക്കറ്റ് ചെയ്യണം. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പുതിയ ജോണർ ഓഫ് മ്യൂസിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പീപ്പിൾ ആർ നോട്ട് ഓപ്പൺ ടുവേർഡ്സ് ഇറ്റ്. ഇപ്പൊ ഒരു പാട്ടാണേലും സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണേലും ഈവൻ ഡാൻസ് ആണേലും, ഇപ്പം ചന്ദന ഭരതനാട്യം ഡാൻസറാണ്, ഭരതനാട്യം ഡാൻസ് ഇരുന്ന് കാണാൻ ഒരു സെർട്ടൺ ലെവൽ ഓഫ് നോളജ് വേണം, അല്ലെങ്കിൽ ബോറടിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ. എന്ന് വെച്ചാൽ ഓഡിയൻസിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് അവർക്ക് ആ ഒരു ആർട്ട് ഫോം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാലിക്കട്ടിന് അതുണ്ട്, ദി ആർ വെരി ഓപ്പൺ മൈൻഡഡ്, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. എന്ന് വെച്ചാൽ ഞാനിപ്പം അവരൊരിക്കലും കേൾക്കാത്ത ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ചാൻസ് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. റിയലി ഗുഡ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും സന്തോഷം നമുക്ക് അറിയില്ല. ബാക്കിയുള്ളടുത്ത് പ്ലേ ചെയ്യുമ്പം അവർക്ക് കേട്ട് പരിചയമുള്ള സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ അത് മാത്രം മതി. നമ്മളോട് പറയും സിനിമാ പാട്ടിട്, സിനിമ പാട്ടിട്. ഞാൻ പറയാം സിനിമാ പാട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ പുതിയ പാട്ടുകൾ കേൾക്ക്. ആസ് എ ഡി ജെ എന്റെ ജോലി എന്ന് പറയുന്നത് ട്രീറ്റ് മീ ആസ് എ ക്യൂറേറ്റർ ഓഫ് ന്യൂ മ്യൂസിക്. എന്നിലൂടെ നിങ്ങൾ പുതിയ പുതിയ കേക്ക്, പക്ഷെ അത് കേൾക്കാൻ മനസ്സ് വേണം, ആ ഒരു ഓപ്പൺനെസ് വേണം. ഞാൻ ടി എൻ കൃഷ്ണ സാറിന്റെ ഒരു കോൺസെർട്ടിന് പോയിട്ടുണ്ട്. ആക്ച്വലി ഒരു ലെക്ഡൻ ലെക്ചറിന്റെ സമയത്ത് ഒരാൾ ചോദിച്ച ചോദ്യമാണ് ഓഡിയൻസിൽ നിന്ന് ചോദിച്ചിരുന്നു, സി ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് യു പ്രിപ്പയർ ആൻഡ് യു കം ഫോർ ദ പെർഫോമൻസ്, ആസ് ഓഡിയൻസ് ഹൗ ഷുഡ് വി കം ഫോർ യുവർ പെർഫോമൻസ്? അപ്പം ടി എം കൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ട്, യു തിങ്ക് ദാറ്റ് വെറുതെ അവിടെ വന്നിരിക്കുന്നതാണ് ഓഡിയൻസ്, നോ, യു ഹാവ് ടു പുട്ട് ആൻ എഫേർട്ട് ഫ്രം യുവർ സൈഡ്, യു ഹാവ് ടു ബി ഓപ്പൺ മൈൻഡഡ്, യു ഹാവ് ടു ഗിവ് yourself the

0: പെർമിഷൻ ടു എൻജോയ്. അത് നമ്മുടെ ഇവിടെ ഇല്ല, നമ്മുടെ പലർക്കും ഇല്ല. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളതാണ് നല്ലത്, എനിക്കിഷ്ടമുള്ളത് നിങ്ങൾ പ്ലേ ചെയ്യണം, നിങ്ങൾ പാടണം, നിങ്ങൾ കളിക്കണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യില്ല. ആസ് എൻ ഓഡിയൻസ് ബി ഓപ്പൺ, ഓൾസോ ബി റെഡി ടു ലേൺ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഹൗ യു ഇൻവൈറ്റ് ആർട്ട് ഇൻ ടു യുവർ ലൈഫ്. ദാറ്റ്സ് ദ സെയിം വിത്ത് എവറിതിങ്, ഓൾ സോർട്സ് ഓഫ് ആർട്ട് ഫോംസ്. കാലിക്കട്ടിന് അതുണ്ട്,
1: കാലിക്കറ്റുകാരോട് എല്ലാ സ്നേഹവും,
0: ഒരുപാട് സ്നേഹം. കാലിക്കട്ട് എപ്പോ വിളിച്ചാലും കാശില്ലാതെ പോലും ഞാൻ വന്ന് പ്ലേ ചെയ്യും.
1: താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്.
2: തന്റെ സർഗജീവിതത്തെ കുറിച്ച് ഇന്ന് ആർട്ട് കഫേയിൽ സംസാരിച്ചത് ഡി ജെ നന്ദിനി ശ്രീ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. റിയൽ FM.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ നിന്നും. ബിജു തിരുമലയുടെ വരികൾ രവീന്ദ്രന്റെ ഈണം.

ചിത്രം ഹലോ മദ്രാസ്കേൽ. പാടിയവർ യേശുദാസ്, എസ് പി ശൈലജ. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ ഗംഗൈ അമരൻ്റെ ഈണം.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ശ്രീകുമാരൻ തമ്പി, ശ്യാം കൂട്ടുകെട്ടിൽ, യേശുദാസ്, പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോൺ ജാഫർ, ജനാർദ്ദനൻ.

പി ഭാസ്കരൻ രചിച്ച് കെ വി മഹാദേവൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കക്ക എന്ന ചിത്രത്തിൽ നിന്നും.

ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇനി സുവർണമലരുകളിൽ പൂജൽ ഖാദറിന്റെ വരികിൽ രവീന്ദ്രന്റെ ഈണം.

0: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ് ആക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
3: ചിത്രം എന്റെ കഥ, ഗായകരി യേശുദാസ് സുജാത, വരികൾ എഴുതിയത് പൂച്ചൽ ഖാദർ, സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

0: സുവർണ മലരുകൾ.
1: ഇനി അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

0: ഇപ്പോൾ ഓപ്പൺ ഫോറം.
1: ഒരു തെരുവിന്റെ കഥ.
2: മാറുന്ന കോഴിക്കോടിന്റെ ഉമ്മറത്ത് മാറാത്ത ഒരാൾ. മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം.
3: ചിലര് കല്യാണം കഴിച്ചിട്ട് ചിലര് പിന്നെ വരില്ല. നല്ല അറിവുകളാണെന്നുണ്ടെങ്കിൽ അവർ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞാൽ, ഈ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് കുട്ടികളെ ഭയങ്കര സ്നേഹമാണ്. അവർ പറയും, നീ നിൻ്റെ മോനെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ പറയും, നിങ്ങൾ അവിടെ കോഴിക്കോട് ഒരു മോനില്ലേ, കൊണ്ടുവന്നോളീന്ന് പറയും. അങ്ങനെ ഇവർ കൊണ്ടുപോയിട്ട് തന്നെ ഫാമിലി മുഴുവൻ അവിടെ ആവും. കുറേ ആൾക്കാർ അതോടുകൂടിയിട്ട് കോഴിക്കോട് തന്നെ നശിച്ചുപോയ ആൾക്കാരുണ്ട്. കാരണം കല്യാണം കഴിച്ചു, ഒരു കുട്ടിയാവും, പിന്നെ അയാൾ വരില്ല. അവിടെ ഭയങ്കര ദാരിദ്ര്യമുള്ള സമയമായിരുന്നു. അവിടെ ഇവിടുന്നാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയത്. അവിടത്തേനെ സംബന്ധിച്ചിട്ട് നല്ല വെള്ളം വരെ കുടിക്കാനുണ്ടാവില്ല, ഉപ്പുവെള്ളമാണ്. പിന്നീടാണ് പുരോഗമിച്ചതിൻ്റെ ശേഷമാണ് അവർ ആധുനിക ഇത് വെച്ചിട്ട് വെള്ളമെല്ലാം ശുദ്ധീകരിച്ചെടുത്തിട്ട് ഇതാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടുത്തെ വെള്ളം ഉപ്പുവെള്ളമാണ്. ഷിപ്പ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഉരു എന്ന സാധനമാണ് മുമ്പ് വരുന്നത്. അത് കാറ്റിൽ പായ കെട്ടിയിട്ട് വരുന്നതാണ്. പിന്നീടാണ് മെഷീനെല്ലാം വെച്ചിട്ട് വരുന്നത്. പക്ഷേ അതിൽ 10-16 പണിക്കാരുണ്ടാവും, ഒരു 25 ആളുകളുണ്ടാവും, ഡ്രൈവറുണ്ടാവും. അവർ വന്ന് ഒരു 20-25 ദിവസം നിൽക്കും. ഇവിടുന്ന് മരങ്ങളും ബാക്കിയുള്ള സാധനവും കൊണ്ടുവരാണ്. അന്ന് ഈ പർച്ചേസിങ് എല്ലാം ബോംബെയിലൊക്കെ ഡയറക്റ്റ് പ്ലെയിനൊന്നുമില്ല. അന്ന് ആൾക്കാർ ട്രെയിനിന് പോയിട്ട് കൊണ്ടുവരും, കൂടെ കുറേ കൊണ്ടുവരും. പിന്നീടാണ് ലോറി സർവീസ് എല്ലാം വന്നിട്ട് ഇവർ കൊണ്ടുവരാൻ തുടങ്ങിയത്. അന്ന് നമ്മളെ മലയാളിയും മെട്രോ മദ്രാസാണ് കൂടുതൽ പോവുക. മദ്രാസിന് സാധനം കൊണ്ടു അവിടെ ഈ മില്ലിൻ്റെ ഏജൻറ്റുമാരുണ്ടാവും. മില്ല് കംപ്ലീറ്റ് അഹമ്മദാബാദും പിന്നെ ബോംബെ ആണ്. ഫാമിലി ആയിട്ട് എന്നുണ്ടെങ്കിൽ ചിലർ 3-4 പുരുഷന്മാരുണ്ടാവും, ചിലർ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടാവും. ഇവിടെ പിന്നെ കൂടുതലും വരുന്നത് കോഴിക്കോട് ഇപ്പോൾ വരുന്നത് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരാണ്. അത് മിംസിലോ അല്ലെങ്കിൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലെല്ലാം വന്നിട്ട് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവർ വെറുതെ വന്ന് ടൗണിലേക്ക് ഇറങ്ങും. ഇപ്പം അവർ കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. കൊണ്ടുവന്ന് വെറും ഈ നൈറ്റ് ഡ്രസ് ഉണ്ടല്ലോ നമ്മളെ മാക്സി, ആ നൈറ്റ് ഡ്രസ്സിൻ്റെ തുണി കുറേ എടുക്കും. അവർക്ക് ആവശ്യമുണ്ട്, അവിടെ വളരെ കുറഞ്ഞിട്ട് കിട്ടും സാധനങ്ങൾ. ഇപ്പോൾ അവർ വരുന്നില്ല. ഇവിടെ ഇന്ത്യ എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ഒരു പല അമേരിക്കയിലേക്കും മറ്റേ മറിച്ചെല്ലാം അങ്ങനെ പോവാണ്. താല്പര്യങ്ങൾ മാറി ഇവിടെ വന്നതൊന്നുമില്ല. പിന്നെ അമേരിക്കയിൽ ഒരു സുഖം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണല്ലോ. മുമ്പ് മരുഭൂമിയാണ്, വെള്ളമില്ല. ഈ മുമ്പെല്ലാം ഞാൻ ഫാദറുള്ള സമയത്ത് പറയുന്ന കേൾക്കാം, ഈ കുവൈത്ത് എല്ലാം വെള്ളത്തിന് വേണ്ടിയിട്ട് ബസറ എന്ന സ്ഥലത്ത് നിന്ന് ഏതോ ഒരു ദ്വീപ് മാതിരിയുള്ള അവിടുത്തെ വെള്ളം നല്ല ശുദ്ധി വെള്ളമാണെന്നാണ് പറയുന്നത്. അവിടുന്ന് ഷിപ്പിലും ഇതുമായിട്ട് കുടിക്കുന്ന വെള്ളം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാണ്. ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ബാക്കിയെല്ലാം ഉപ്പുവെള്ളമായിരുന്നു. പിന്നെ സാധനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. മരുഭൂമിയാണ്, ഒന്നുമില്ല. അവിടെ മെയിൻ ഈറ്റപ്പഴം അതോ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ മലബാറിന്ന് കൊണ്ടുവന്നാണ്. ആ കാലം മുതൽ എനിക്ക് ഏകദേശം അവരായിട്ട് ബന്ധമുണ്ട്. അത് ഇപ്പോഴും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ആരാണെന്നുണ്ടെങ്കിലും സൈവ അറബി വരുന്നുണ്ട് എന്ന് പറയും. അന്ന് പിന്നെ പർച്ചേസ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഒരു പ്രാവശ്യമല്ലോ ബോംബെയിൽ ഏതെങ്കിലും മദ്രാസ് പോവുള്ളൂ. അവിടെ പോയിട്ട് ഏജൻറ്റ് മുഖാന്തരം സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇപ്പം അതല്ല, ഡയറക്റ്റ് എവിടെ വേണമെങ്കിലും പാർട്ട്നേഴ്സ് പോകാൻ കഴിയും. സാധനം പർച്ചേസ് ചെയ്തിട്ട് മില്ല് ഡയറക്റ്റ് അല്ല, അതിൻ്റെ ഏജൻസി ഉണ്ടാവും, അവർ അയച്ചു കൊടുത്തോളും. പണ്ട് അതല്ല, ഈ ഏജൻ്റാണെന്നുണ്ടെങ്കിലും അവരയക്കും, കറക്ഷന് വേറെ ആൾ വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കറക്ഷന് ആൾ വരും. പിന്നെ എപ്പോഴെന്താ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ ഡയറക്റ്റ് പർച്ചേസിങ് ആകുമ്പോൾ കുറേയിടം ക്യാഷ് പേയ്മെൻ്റ് കൊടുക്കേണ്ടി വരും. മുമ്പതല്ല. പിന്നെ അന്ന് ഈ വെറൈറ്റി സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ പാൻ തന്നെ കുറവാണ്, എല്ലാവരും ഉണ്ടാണ്. ആദ്യം മുസ്ലിംസിൻ്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ

0: ഇതവർ ഉടുക്കുന്ന മുണ്ട് അത് പട്ടിൻ്റെ ആയിരിക്കും. അത് മാതാവ് എന്നാണ് പേര് പറയുന്നത്. അതേമാതിരി അവരുടെ അതിൻ്റെ കുപ്പായം ഒരു കസവൻ്റെ ഉള്ളത് അതും പട്ടിൻ്റെ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഇടുന്ന തട്ടം, അന്ന് സാരിയൊന്നും ഇല്ല. പിന്നെ ബാക്കിയുള്ള മുസ്ലിം സ്ത്രീകൾ മുഴുവൻ ഈ കാച്ചിമുണ്ട്, തട്ടം, വൈറ്റ് കുപ്പായം, ഇങ്ങനെയെല്ലാം. അന്ന് ഈ ഹാൻഡ്ലൂം ധോത്തീസ് ഒന്നുമില്ല, മിൽ ഡബിൾ ധോത്തിയാണ്, അത് കോട്ടൻ്റേത്. അത് കുറേ കമ്പനീൻ്റെ പേരെല്ലാം ഉണ്ടാവും, കട്ടാവും, സെഞ്ചുറി. ഇന്നൊന്നും കട്ടാവെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ അരവിന്ദ് ഉണ്ട്, അരവിന്ദിൻ്റെ മില്ല് ഇപ്പോഴും ഉണ്ട്, ഷേട്ടിങ് ഉണ്ട്. പിന്നെ റൈമണ്ട്സ് ഒന്നും അന്നില്ല. പിന്നെ അന്നത്തെ കല്യാണങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഇന്നത്തെ മാതിരി ബഫെ ഒന്നുമില്ല, ഈ റൗണ്ട് ഒരു ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മാതിരിയുള്ള സാധനം, അതിന് ചുറ്റും ഇങ്ങനെ ഇരിക്കല, നടുവിൽ ചോറ് വെച്ചിട്ട് എല്ലാവരും അതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കല, പ്ലേറ്റൊന്നും വെക്കില്ല. ആ സൂപ്ര സൂപ്ര ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരും എടുത്ത് കഴിക്കല. അന്ന് നമ്മൾ ഒറ്റക്കൊറ്റക്ക് കഴിക്കുന്ന അതില്ലല്ലോ. അന്ന് മെട്രോയിൽ ഒരു 9 ആൾ 10 ആളുണ്ടായിരുന്നു. ഷോപ്പ് വിപുലീകരിച്ചതിൻ്റെ ശേഷം ഇപ്പം അത് ഫുൾ ബിൽഡിംഗ് പൊളിച്ചെടുത്തിട്ട്, അതായത് ജലീലിൻ്റെ സലീമിൻ്റെ ഫാദർ ഉള്ള സമയത്ത് തന്നെ ഈ 4 റൂംസായിരുന്നു. ആ 4 റൂമും അങ്ങേരു ജമ്മും വാങ്ങിയിട്ട് ഫുള്ള് ബിൽഡിംഗ് പൊളിച്ചിട്ട് ഒന്നായിട്ട് ഒരു ബിൽഡിംഗ് ആക്കിയതാണ്. അതൊരു 20-22 വർഷമായി. അന്ന് പൊതുവെ അങ്ങനെയാണ്, എല്ലാ ഷോപ്പും അങ്ങനെ തന്നെ ഒരു സിംഗിൾ റൂമിൻ്റെ മാതിരിയാണ്. അന്ന് കുറച്ച് 2 റൂമുള്ള ഷോപ്പ് എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂർ ഷോപ്പാണ്, പിന്നെ വിട്ടൽ റാവ് എന്ന് പറയുന്നത് ഇപ്പോഴില്ല. ഇപ്പം SM3നെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ കുറേ ഷോപ്പുകൾ ഇങ്ങനെ വാടക എടുത്തിട്ട് അവർ ഈ പിടിച്ചു വെച്ചിട്ട് ആളെ കയറ്റുന്ന ഒരിത്. പക്ഷേ ഇതുവരെ മെട്രോയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് അന്ന് ബിസിനസ് കുറവാണ്, എല്ലാം വലിയങ്ങാടി പോവതാണ്. പക്ഷെ എന്നാലും ജലീലിൻ്റെ ഫാദറുടെ ഉള്ള സമയത്ത്, സലീമിൻ്റെ ഫാദർ ഉള്ള സമയത്ത് ഒരു 8 മണിക്കെല്ലാം തുറക്കും. അന്ന് ട്രെയിനുകൾ കുറവാണ്. അപ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിൻ വരാനുണ്ട് രാവിലെ, ഈ മിലിറ്ററി കണ്ടമാനം ഉണ്ടാവും. അവർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അവർ സാധനം വാങ്ങിയിട്ട് പോവും. അതേമാതിരി പിന്നെ ഈ ടൗണിലെ കുറ്റിച്ചിറ സൈഡിലെ എല്ലാ പാർട്ടീസും ഇതാണ് അവർ വാങ്ങുക. അന്ന് ആ കാലത്ത് നോൻപിനെല്ലാം സാധാരണ 2 മണി 3 മണി വരെ എല്ലാം കച്ചവടം ഉണ്ടാവും. അതേമാതിരി പെരുന്നാളിൻ്റെ തലേദിവസം രാത്രി പൂട്ടില്ല, 5 മണിക്കെല്ലാം പൂട്ടുള്ളൂ. അധികം കടയിൽ തന്നെ, നമ്മളിപ്പോൾ ഒരു 2 hours കടയിൽ തന്നെ ഉണ്ടാവും. അന്ന് ഞാൻ SM3യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, മൊതാളിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 500 rupees സാലറി. അന്ന് 500 കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു 10-200 rupees ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടാവും. ആ കാലത്ത് പോലീസുകാരന് വരെ 100 rupees ശമ്പളമുള്ളൂ. കടകളുടെ ഇപ്പോൾ അത്ര പേരുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഈ രാംസൺസ് ഇപ്പോഴും ഉണ്ട്, അവരെ മൂത്താളുണ്ട്, ചെറിയ ആളുണ്ട്, ഏറ്റവും മൂത്താൾ മരിച്ചു, രാമൻകുട്ടി ചിറ്റിയെന്നാണ് അവരുടെ കടേൻ്റെ പേര്. അതേമാതിരി നമ്മളെ മെട്രോ സ്റ്റോഴ്സ് പി അബ്ദുള്ള കുഞ്ഞി എന്നാണ് പേര്, ഫാദറിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോഴും അവർ ഈ 6 brothers ഉണ്ട്, 4 sisters ഉണ്ട്, ഇപ്പോഴും ഒന്നിച്ച് നിന്നിട്ട് ബിസിനസ് നടത്തുന്നു.
1: മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഇതുവരെ കേട്ടത്.
2: ഒരു തെരുവിന്റെ കഥ.

0: The Real FM 103.6.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഗ്രജൻ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം, യേശുദാസ് പാടിയത്. വരികളെഴുതിയത് ONV, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾ, ഇളയരാജയുടെ ഈണം, ചിത്രയും രാഹുൽ നമ്പ്യാരും പാടിയ ഗാനം, ചിത്രം ഭാഗ്യദേവത.

0: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുന്നു.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
0: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാൻ മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: റഫീഖ് അഹമ്മദ് വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി. എം ജയചന്ദ്രൻ പാടിയ ഗാനം എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ നിന്നും.

ഗിരീഷ് പുത്തഞ്ചേരി, എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ സൈനോജ് പാടിയ ഗാനം കേൾക്കാം. ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിൽ നിന്നും.

FM പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃയിൽ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിനനുബന്ധമായുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി കൂടുതൽ കോഴ്സുകളുമായി ഒരു കാർഷിക കോളേജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

രഞ്ജിനി. നമസ്കാരം ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400024440. ആദ്യ ഗാനം കേൾക്കാം. കമലദളം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്രൻ്റെ ഈണം.

ശ്യാമ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. കിളാശ്ശേരിയിൽ നിന്നും സജ്ജന. ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിൻ്റെ ഈണം.

വാവൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ അടാട് കേൾക്കാൻ കാത്തിരിക്കുന്നു. പുറപ്പാട് എന്ന ചിത്രത്തിൽ ഒ എൻ വി രചിച്ച ഉസേപ്പിച്ചൻ ഈണം നൽകി ചിത്രപാടിയ ഗാനം.

വെട്ടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു അനില ചന്ദ്രൻ എസ് എൻ പുരം. ബി ആർ പ്രസാദിന്റെ വരികൾ, ബേനി ഇഗ്നീഷ്യസിന്റെ ഈണം.

സവിധം എന്ന ചിത്രത്തിൽ കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടെ ഗാനത്തിനായി കാത്തിരിക്കുന്നു. മെട്രോളിൽ നിന്നും റീന ബാബുരാജ്.

പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് പാലാഴിയിൽ നിന്നും ദേവിക, ശാലിനി എന്നിവർ. കൈതപ്രം ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ട്.

മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പഴയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. വടകരയിൽ നിന്നും ഹരിപ്രിയ.

രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം, കൈതപ്രം ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിനായി

ജിത്തു അഞ്ചുമോൾ എന്നിവരുടെ ഇഷ്ടഗാനം വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രം ഔസപ്പച്ചൻ കൂട്ടുകെട്ട്.

മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ നിന്നുള്ളൊരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കോഴിക്കോട് മേപ്പയൂർ ഇരിങ്ങത്തു നിന്നും സുധീഷ്, ബബിത എന്നിവരുടെ ഇഷ്ടഗാനം.

കക്കോടിൽ നിന്നും ഹരീഷ് കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇസബെല്ല എന്ന ചിത്രത്തിൽ യേശുദാസും സേതു പാർവതിയും പാടിയ ഗാനം. ONV വരികൾ ജോൺസന്റെ ഈണം.

രഞ്ജിനിയിൽ അവസാനമായി കൈതപ്രം മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ വിധു പ്രതാപും ജോത്സ്നയും പാടിയ ഗാനമാണ് നമ്മൾ എന്ന ചിത്രത്തിൽ നിന്നും. കോട്ടായി താഴത്ത് നിന്നും ബിനീഷ് കേൾക്കാൻ കാത്തിരിക്കുന്നു ഈ ഗാനം.

0: രഞ്ജിനി സമാപിക്കുന്നു.
1: രഞ്ജിനി

0: ആകാശവാണി 103.6 ശ്രീ എലഫം. ഇപ്പോൾ സമയം 11 മണി. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി പുലർച്ചെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ പരിപാടികൾ.
1: प्रधानमंत्री नरेंद्र मोदी ने आज ईरान के राष्ट्रपति डॉक्टर मसूद पजेश्कियन से टेलीफोन पर बातचीत की.

समझे अज समझे।

0: किसी के
1: क्या करना है दीदी?
0: अरे हो रहना किसी के।

ഏ ഷഞ്ജു, ഏ ബിജു, ഏ മുന്നി, തും ഭി ഗാവ്? ഏസേ നഹീ ബോലോ.